0: ജസാക്കമുല്ലാ ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര

0: തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റ നോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
5: والسماء والطارق وما أدراك ما الطارق أن

പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാരിഖ് 1-17 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഖാരി മജീദ് അസ്സമീൽ.

0: صدى في عمد ممددة.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ 104-ാമത്തെ അധ്യായം സൂറത്തു ഹമസ 1 മുതൽ 9 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മുഖീദ്.
2: إن في خلق السماوات والأرض واختلاف الليل والنهار لآيات

0: النار فقد أخزيته وما للظالمين من أنصار.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ ആലിമ്രാൻ 190 മുതൽ 192 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂനസ് സുവൈലസ്.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ ശ്രോതാക്കൾക്ക് പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 സെപ്റ്റംബർ 23 ബുധൻ, ഹിജ്റ വർഷം 1448, റബീഉൽ ആഖിർ 11.
1: ലോകപ്രശസ്ത കാരിയുക്കളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.

بصيرا واذكرن ما يتلى في بيوتكن من آيات الله والحكمة

0: قبل إنهم كانوا في شك مريب.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ നാം ശ്രവിച്ചത് സൂറത്തുൽ മുൽക്ക്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ജമാൽ അൽ സൈലി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബ്ഊസി റഹ്മത്തിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ, അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ, ഇന്നഹും ഇന്ന നൂന് മണിക്കുക നന്നായിട്ട് കുന്നത്ത്, യറൗനഹു ചെറിയൊരു മദ്ദ്, യറൗനഹു ബഈദ, വനറാഹു ഖരീബ, യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസിൽ കൽ മുഹൽ, വതകൂനുൽ ജിബാലു കൽ ഇഹൻ, വലാ യുസ്അലു ഹമീമുൻ ഹമീമ. ഹമീമുൻ തൻവിൻ ശേഷം ഹ ആണ്, ഇൽഹാറാണ്. യുസ് ഹമീമുൻ ഹമീമ,
2: ഹമീമുൻ ഹമീമ.
1: യുബസ്സറൂനഹും, അവിടെ നിർത്തണം, വഖ്ഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ മിൻ അദാബി യൗമി ഇദിം ബിബനീ. മിൻ അദാബ് നുൻസാക്കിന് ശേഷം അയിനാണ്, ഇൽഹാറാണ് നിയമം. മിൻ അദാബി,
2: മിൻ അദാബി.
1: ആ പിന്നെ യൗമി ഇദിൻ, യൗമി ഇദിൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ തന്നെ ഓതണം, യൗമ അല്ല, യൗമി ഇദിംബി, യൗമി ഇദിംബി. തൻവിന് ശേഷം ബ ആണ്, അപ്പോൾ അതിനെ മീമാക്കി മാറ്റി കുന്നത്തോടു കൂടി ഉച്ചരിക്കണം. യൗമി ഇദിം ബിബനി,
2: യൗമി ഇദിം
1: ബിബനി, വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതീ തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി. വമൻ ഫിൽ അർളി, തൻവിൻ നൂൻ സാക്കിനക്ക് ശേഷം ഫാ ആണ്, ഇഖ്ഫാ. അപ്പോൾ നന്നായിട്ട് മണിക്കുക. പിന്നെ ജമീഅൻ സുമ്മ, അതും അങ്ങനെ തന്നെ ഇഖ്ഫാ. പിന്നെ വീണ്ടും അതാ സുമ്മ മീമി ശബ്ദതയാണ്. യുഞ്ചി,
2: യുഞ്ചി.
1: കല്ല إنها لظى, إن لظى نزاعة للشوى. نزاعة تنوين شاشن لامان أبو وطم منكادة دل بشي ارتفقا إدغام بلاغن تدعو من أدبر, من أدبر نون ساكنك شاشم حمزان من أدبر إلهار من أدبر وجمع فعوها إن الإنسان خلق خلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون والذين دائمون مد متصل والذين في أموالهم حق തന്വിന് ശേഷം മീമാണ്, നന്നായിട്ട് മണിക്കുക. ഇതാം ബെഗുന്ന ലിസ്സലിവൽ മഹറൂം, അത്ര മതി. ഇനി ഓതാം ഇന്നഹും യറൗനഹു, നോക്കാം കേട്ടോ. 6-ാമത്തെ ആയത്ത് മുതൽ

0: യസ്അലു ഹമീമുന്നാണ്, ഹമീമനല്ല. വല യസ്അലു ഹമീമുൻ ഹമീമ,
1: വല യസ്അലു ഹമീമുൻ ഹമീമ.

0: وآخر دعوانا أن الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മഅരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാർക് ബിൻ ഉമർ.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ അൽ മുഅല്ലിം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 123 മുതൽ 127 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തുൽ ബഖറയിലെ 123 മുതൽ 127 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു തഗാബുൻ മധുരതരമായ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശ്ശത്തിരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീറു അമാനി. ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി മലയാളത്തിൽ നിർവഹിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് തഫ്സീറു അമാനി. ഇന്നത്തെ തഫ്സീറു അമാനി പ്രോഗ്രാമിൽ സൂറത്തു നൂഹിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്.
3: 71 അധ്യായം സൂറത്തു നൂഹിൻ്റെ അവസാന ഭാഗത്ത് അമാനി മൗലവി നൽകിയ വ്യാഖ്യാനക്കുറിപ്പ്. വിഗ്രഹാരാധനയുടെ തുടക്കം. മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം ഭൂലോക ജീവിതം ആരംഭിക്കുകയും

0: അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുവാൻ തുടങ്ങുകയും ചെയ്തതോടെ തന്നെ മനുഷ്യ ശത്രുവായ പിശാചും അവൻ്റെ പ്രവർത്തന പരിപാടികൾ അവർക്കിടയിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തന്നാൽ കഴിയുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും ആദമിൻ്റെ സന്തതികളെ വഞ്ചിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവനാണല്ലോ ഇബ്ലീസ്. അധികം താമസിയാതെ ആദം നബി അലൈഹിസ്സലാമയുടെ മക്കൾക്കിടയിൽ വഴക്കും വക്കാണവും ഉണ്ടാകുമാറ് മനുഷ്യരിൽ നിക്ഷിപ്തമായ കോപം, അസൂയ, രോഷം ആദിയായവയെ അവൻ ഇളക്കിവിട്ടു. അത് മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ കൊലപാതകത്തിൽ കലാശിക്കുകയും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുവാൻ പോകുന്ന വിവരം അല്ലാഹു മലക്കുകളെ അറിയിച്ചപ്പോൾ മലക്കുകൾ ചോദിച്ചു, അതജ്അലു ഫീഹാ മൈ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കുദ്ദിമാ, അതിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ അതിൽ നീ ആക്കുന്നുവോ? അവർക്ക് അല്ലാഹു നൽകിയ മറുപടി, ഇന്നി അഅലമു മാലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിശ്ചയമായും എനിക്കറിയാം എന്നായിരുന്നു. സൂറത്തുൽ ബഖറ 30-ാം വചനം. മനുഷ്യവർഗം കുഴപ്പവും രക്തം ചിന്തലും നടത്തുകയില്ലെന്ന് അല്ലാഹു പ്രസ്താവിച്ചിട്ടില്ല. അവർക്ക് അറിഞ്ഞുകൂടാത്ത പല രഹസ്യങ്ങളും അതിൽ അന്തർഭവിച്ചിട്ടുണ്ടെന്നേ സർവജ്ഞനായ അല്ലാഹു മറുപടി പറഞ്ഞുള്ളൂ. മലക്കുകൾ സംശയിച്ച അക്കാര്യം ഏറെ താമസിയാതെ പുലരുകയും ചെയ്തു. അതെ, ആദം നബി അലൈഹിസ്സലാമയുടെ പുത്രനായ ഹാബീലിനെ സ്വന്തം സഹോദരനായ കാബീൽ കൊലപ്പെടുത്തി. അങ്ങനെ രക്തം ചിന്തലിൻ്റെയും കുഴപ്പത്തിൻ്റെയും ഉദ്ഘാടനം പിശാചു കൊണ്ടാടി. ഈ സംഭവം സൂറത്തുൽ മാഇദ 30 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. കർമ്മരംഗത്ത് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതുകൊണ്ട് പിശാച് തൃപ്തി അടഞ്ഞില്ല. വിശ്വാസരംഗത്തേക്കും അതവൻ വ്യാപിപ്പിച്ചു. അങ്ങനെ പല ഊഹങ്ങളും തെറ്റായ ധാരണകളും ആശയക്കുഴപ്പങ്ങളും മനുഷ്യഹൃദയങ്ങളിൽ തലപൊക്കി. കാലക്രമത്തിൽ അവയെല്ലാം സത്യ യാഥാർത്ഥ്യങ്ങളായി അംഗീകരിക്കപ്പെടുവാനും തുടങ്ങി. ദൈവികേതര മതങ്ങളുടെ ഉത്ഭവ സ്ഥാനം ഇതത്രേ. ദൈവികേതര മതങ്ങളിൽ അതിപുരാതന മതമാണ് സ്വാബിയ മതം അഥവാ ഗോളാർച്ചന മതം. ഈ മതക്കാരിൽ രണ്ട് തരക്കാരുണ്ട്. നക്ഷത്രങ്ങളും ഉപരിഗോളങ്ങളുമെല്ലാം ചില ആത്മീയ ശക്തികളുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന ധാരണയിൽ അവയെ ആരാധിച്ചു വരുന്ന ഒരു കക്ഷി. അതത് ഗ്രഹങ്ങളിലുണ്ടെന്ന് സങ്കൽപ്പിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് ചില പ്രത്യേക രൂപങ്ങൾ നൽകുകയും ആ രൂപത്തിലുള്ള പ്രതിമകളെ ആരാധിക്കുകയും ചെയ്യുന്ന മറ്റൊരു കക്ഷി. വിഗ്രഹാരാധന രംഗപ്രവേശം ചെയ്ത ഒരു മാർഗം ഇതായിരുന്നു. ചിലർ അല്ലാഹുവിനെ ഒരു സ്ഥൂല വസ്തുവായി കണക്കുകൂട്ടി രാജാധിപതിയായ അവൻ്റെ സിംഹാസനത്തിന് ചുറ്റും അവൻ്റെ പരിചാരകരായി മലക്കുകൾ നിലകൊള്ളുന്നതായി അവർ സങ്കൽപ്പിച്ചു. അങ്ങനെ അല്ലാഹുവിൻ്റേതെന്ന സങ്കൽപ്പത്തിൽ വളരെ വലിയൊരു പ്രതിമയും ചുറ്റുപാടും മലക്കുകളുടേതെന്ന ഭാവേന വേറെ കുറെ ചെറുപ്രതിമകളും പ്രതിഷ്ഠിച്ച് അവർ അവയെ ആരാധിക്കുവാൻ തുടങ്ങി. മറ്റൊരു കൂട്ടർ അല്ലാഹുവിൻ്റെ ദിവ്യഗുണങ്ങളുടെ പ്രതീകങ്ങളെന്നോണം ചില പ്രത്യേക രൂപങ്ങളെ സങ്കൽപ്പിച്ചുണ്ടാക്കി ആ രൂപങ്ങളെ പ്രതിഷ്ഠിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തു വന്നു. നാലാമതൊരു വിഭാഗക്കാർ മരണപ്പെട്ടുപോയ സത്വൃത്തരായ പുണ്യവാന്മാരുടെ സ്മരണയ്ക്കും ബഹുമാനത്തിനും വേണ്ടി അവരുടെ പ്രതിരൂപങ്ങൾ നിർമ്മിക്കുകയും കാലാന്തരത്തിൽ അവയോടുള്ള ബഹുമാനം അതിരു കവിഞ്ഞ് അവയെ ആരാധിച്ചു തുടങ്ങുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനത ആരാധിച്ചു വന്ന വദ്ദ്, സുവാ, യഗൂത്, യഊക്, നസ്ർ എന്നീ ദൈവങ്ങൾ ഈ ഇനത്തിൽപ്പെട്ട വിഗ്രഹങ്ങളത്രേ. ഈ അഞ്ചു പേരിലുമുള്ള വിഗ്രഹങ്ങളെ ചില അറബി ഗോത്രങ്ങൾ ആരാധിച്ചിരുന്നതിനെപ്പറ്റി പ്രസ്താവിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയിലുണ്ടായിരുന്ന ചില സജ്ജനങ്ങളുടെ പേരുകളാണവ. അങ്ങനെ അവർ നശിച്ച് അഥവാ മരിച്ചുപോയപ്പോൾ അവർ ഇരിക്കാറുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളിൽ അവയുടെ പേര് നൽകിക്കൊണ്ട് ചില പ്രതിഷ്ഠകൾ സ്ഥാപിക്കണമെന്ന് പിശാജ് ജനങ്ങൾക്ക് ദുർബോധനം നൽകി. അവരത് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവ ആരാധിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ അക്കൂട്ടർ നശിച്ചു പോവുകയും ചെയ്തു. ചുരുക്കത്തിൽ, ആദ്യം സജ്ജന സ്മരണയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട ആ സ്മാരകങ്ങൾ പിൽക്കാലത്ത് ആരാധ്യ വിഗ്രഹങ്ങളായി മാറി എന്ന് സാരം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ സമുദായത്തിൽ സംഭവിക്കുവാൻ ഇടയാകരുതെന്ന് കരുതി ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശനം, സിയാറത്തുൽ കുബൂർ പോലും വിരോധിച്ചിരുന്നത് ഇവിടെ സ്മരണീയമാകുന്നു. ഷിർക്കിന്റെ വശങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് അറിയാറായപ്പോൾ ഖബർ സന്ദർശനം നടത്തുന്നത് പരലോകസ്മരണയ്ക്ക് ഉതകുന്നതാണെന്ന കാരണത്താൽ നബി പിന്നീട് അതിന് മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. തിരുമേനി പറഞ്ഞു, ഖബറുകളെ സന്ദർശിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് നിരോധിച്ചിരുന്നു, അറിഞ്ഞേക്കുക, എന്നാൽ നിങ്ങൾ അവയെ സന്ദർശിച്ചുകൊള്ളുവീൻ. റവാഹു മുസ്ലിം. തിർമ്മിദിയുടെ നിവേദനത്തിൽ ഇതും കൂടിയുണ്ട്, കാരണം അത് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാകുന്നു. ഇതിനെല്ലാം പുറമെ മറ്റൊന്നുകൂടി, പ്രവാചകന്മാർ തുടങ്ങിയ മഹാത്മാക്കൾ മുഖാന്തരം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളിലൂടെ വല്ല അസാധാരണമായ അത്ഭുത സംഭവങ്ങളും നടന്നതായി കാണുമ്പോൾ അവരിൽ അല്ലെങ്കിൽ അവയിൽ ദിവ്യത്വം കൽപ്പിക്കപ്പെടുക അഥവാ ആ മഹാത്മാക്കളിലോ അല്ലെങ്കിൽ ആ വസ്തുക്കളിലോ അല്ലാഹു അവതരിപ്പിക്കുകയോ പ്രത്യക്ഷപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും അവൻ്റെ ഏതെങ്കിലും ഒരു ഗുണം അവതരിച്ചിട്ടുണ്ടെന്നും കരുതുക. അങ്ങനെ ആ മഹാത്മാക്കളുടെയോ വസ്തുക്കളുടെയോ പ്രതിമകളുണ്ടാക്കി പൂജിച്ചു വരിക. ഹിന്ദുക്കളുടെ വിവിധ അവതാര വിശ്വാസങ്ങളും വിഗ്രഹാരാധനകളും ക്രിസ്ത്യാനികൾ ഈസാനബി അലൈഹിസ്സലാമയെയും കുരിശിനെയും ആരാധിക്കുന്നതുമെല്ലാം ഈ ഇനത്തിൽ ഉൾപ്പെട്ടവയും അത്ര. പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ അബദ്ധജടിലമായ ചിന്താഗതികളിൽ നിന്നുമായി ഉത്ഭവിക്കുകയും കാലാന്തരത്തിൽ ചില പ്രത്യേക രൂപങ്ങളിൽ സ്ഥിരപ്പെട്ട മതസിദ്ധാന്തങ്ങളായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത പലതരം വിഗ്രഹാരാധനകളാണ് മേൽ പറഞ്ഞതെല്ലാം. വിഗ്രഹാരാധനയുടെ പ്രസ്തുത ഇനങ്ങളെല്ലാം തന്നെ ഷിർക്കാണെന്ന് അഥവാ ബഹുദൈവ വിശ്വാസമാണെന്ന് ഖുർആൻ സംശയാതീതമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിഗ്രഹങ്ങൾ സ്വയം തന്നെ തങ്ങൾക്ക് ഗുണമോ ദോഷമോ വരുത്തുവാൻ പ്രാപ്തമാണെന്ന വിശ്വാസത്തോടെ അവയെ ആരാധിച്ചു വരുന്നവർ തുലോം കുറവായിരിക്കും. പക്ഷേ അവയെ ആരാധിക്കുന്നതുമൂലം ഏതെങ്കിലും പ്രകാരേണ ദൈവസാമീപ്യത്തിനും പുണ്യം നേടുന്നതിനും ഉപകരിക്കുമെന്നും അവയോ അവ പ്രതിനിധാനം ചെയ്യുന്ന പുണ്യാത്മാക്കളോ അല്ലെങ്കിൽ വൻ സൃഷ്ടികളോ അല്ലാഹുവിങ്കൽ ശുപാർശയും സ്വാധീനവും ചെലുത്തി തങ്ങൾക്ക് രക്ഷ നൽകുമെന്നും ഉള്ള വിശ്വാസമാണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, സൂറത്തു സുമർ 3 വചനം. അവർ ഞങ്ങളെ അല്ലാഹുവിങ്കലേക്ക് സാമീപ്യം നൽകി അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല എന്നും ഹാ ഉലാ ഇ ഷുഫഅഉന ഇൻദല്ലാ, സൂറത്തു യൂനുസ് 18 വചനം. ഇവർ അല്ലാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നും മറ്റും വിഗ്രഹാരാധകന്മാർ പറയാറുള്ളതായി അല്ലാഹു ഉദ്ധരിക്കുന്നത് ഇതിനെപ്പറ്റിയാകുന്നു. സൂറത്ത് യൂനുസിൽ നിന്നുദ്ധരിച്ച ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു വാചകം ഇവിടെ ശ്രദ്ധേയമാകുന്നു. അതിങ്ങനെയാണ്: വനലീറു ദാലിക ഫി ഹാദ സമാനി ഇഷ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിരി അല ഇഅ്തികാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫഅഅ ലഹും ഇൻദല്ലാഹി തആല. തഫ്സീറുർ റാസി വാള്യം 4 പേജ് 557. സാരം: മഹാന്മാരുടെ കബറുകളെ ബഹുമാനിച്ചാൽ അവർ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായി തീരുമെന്ന വിശ്വാസത്തോടെ ഇക്കാലത്ത് വളരെ പടപ്പുകൾ മഹാന്മാരുടെ കബറുകളെ ബഹുമാനിക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുള്ളതും ഇതിനു തുല്യമായതാകുന്നു. ഇമാം റാസി റഹിമഹുള്ളയുടെ കാലത്തെ, അഥവാ ഹിജറ 7-ാം നൂറ്റാണ്ടിലെ സ്ഥിതിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അതിനുശേഷം ഈ ഏർപ്പാട് എത്രമാത്രം കൂടുതൽ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ടെന്ന് ഇന്ന് സത്യാന്വേഷികളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹുവിൽ ശരണം. ഷിർക്കിൻ്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: മാഷാ അള്ളാ, ഇന്നത്തെ ഖത്മുൽ ഖുർആൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശുദ്ധ ഖുർആൻ ജുസ് 4 ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിൽ സൂറത്തുൽ ബഖറയിലെ 77, 78, 79 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിസ് അബ്ദുഷുക്കൂറാണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 77, 78, 79 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അവല യഅലമൂന ഐൻ മഖ്റജ് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. യഅലമൂന യഅലമൂന എന്നല്ല. അന്നല്ലാഹ നൂന് ശദ്ദുണ്ട്, മണിക്കണം. യഅലമു ഐൻ മാ യുസിറൂന യുസിറൂന അല്ല, യുസിറൂന യുസിറൂന. റായിന് അധികമായിട്ട് റ എന്ന ശബ്ദം വരുന്നത് ശ്രദ്ധിക്കണം. മാ യുസിറൂന വമാ യുഅലിനൂൻ, ഇവിടെയും ഐനിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. യുഅലിനൂൻ. വമിൻഹും ഉമ്മിയൂന, വമിൻഹും സാക്കിനായ മീം ശേഷം ഹംസ ഓതുന്ന സമയങ്ങൾ, വമിൻഹും ഉമ്മിയൂന വമിൻഹും ഉമ്മിയൂന ഇങ്ങനെ വരുന്ന ശ്രദ്ധിക്കണം. ഹംസ ക്ലിയറായിട്ട് ഉച്ചരിക്കണം. വമിൻഹും ഉമ്മിയൂന വമിൻഹും ഉമ്മിയൂന. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഉമ്മിയൂന ലാ യഅലമൂന അൽകിതാബ ലാ യഅലമൂന. ഇവിടെയും ഐന് ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ലാ യഅലമൂന അൽകിതാബ ഇല്ലാ അമാനി. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇല്ലാ അമാനി ഇല്ലാ അമാനിയ വ ഇൻഹും ഇല്ലാ അമാനിയ യാന് ശബ്ദുണ്ട്, ശ്രദ്ധിക്കണം. അമാനിയ വ ഇൻഹും അമാനിയ യ എന്ന് പറയരുത്. വ ഇൻഹും ഇല്ല വ ഇൻഹും സാക്കിനാ നൂന് ശേഷം ഹ വന്നാൽ ഇസ്ഹാർ, മണിക്കരുത്, വെളിവാക്കി ഉച്ചരിക്കണം നൂനിനെ. വ ഇൻഹും ഇല്ല ഇല്ല യസുന്നൂൻ യസുന്നൂൻ അല്ല യസുന്നൂൻ ചെയ്യണം. അടുത്ത ആയത്തിൽ ഫവൈലുൽ ലില്ലദീന ഫവൈലുൻ തൻവീന് ശേഷം ലാമ്, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലേപ്പിച്ച് ഉച്ചരിക്കണം. ഫവൈലുൽ ലില്ലദീന ഫവൈലുൽ ലില്ലദീന ലില്ലദീന ദാല ലില്ലസീന അല്ല ലില്ലദീന. യക്തുബൂന യക് യക്തുബൂന യക്തുബൂനൽ കിതാബ ബി ഐദീഹിം ثم يقولون ثم ثم എന്ന പദം വരുന്നിടത്തെല്ലാം പ്രത്യേകം പറയാറുണ്ട്, ശ്രദ്ധിക്കണം. സുമ്മ ആവരുത്, അർത്ഥം മാറിപ്പോവും. ثم സീനല്ല ഫ ആണ്. അതുപോലെ മീമിന് ശബ്ദുണ്ട്, ഗുന്ന ചെയ്യണം. സുമ്മ യഖൂലൂന യഖൂലൂന അല്ല യഖു ഖാ ഖീ ഖു അഖ് യഖു, തൊണ്ടയുടെ മുകൾ ഭാഗത്തിൻ്റെ മേലെ ഖാഫ്. യഖൂലൂന ഹാദ ഹാദ മിൻ ഇൻദില്ലാഹ് മിൻ ഇൻദി സാക്കിന നൂന് ശേഷം ഐൻ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഇൻദി ഐന്ദില്ല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന ഐന്ദില്ലാഹ് ഐന്ദില്ലാഹി ലിയഷ്തറൂ ബിഹി ലിയഷ്തറൂ ലിയഷ് ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല സമനൻ എന്നല്ല ഫ ഫ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കണം. അത് പെട്ടെന്ന് സീനാവും, അഥവാ തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളോ ഉച്ചാരങ്ങളൊന്നും അറിയാത്ത ആളുകളിൽ പ്രത്യേകിച്ചും. അപ്പോൾ സമനൻ. ഇനി സമനങ്ക ഇഖ്ഫാം ബിഗുന അവ്യക്തമാക്കി മണിക്കണം. സാക്കി തൻവീന് ശേഷം ഖാഫ്, ഖാഫ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും അതോടൊപ്പം ശ്രദ്ധിക്കണം. സമനങ്കലീല സമനങ്കലീല എന്ന് പരത്തിയിട്ടല്ല, സമനങ്കലീല. ഫവൈലുല്ലഹും ഫവൈലുല്ലഹും ഇവിടെയും ഇദ്ഗാം ബിലാഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിമ്മ ഫവൈലുല്ലഹും മിമ്മ സാക്കിന മീമിന് ശേഷം മീം ഇദ്ഗാം മുതമാസിലൈൻ ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഒറ്റ മീം ശബ്ദ് നൽകിക്കൊണ്ട് ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. ലഹും മിമ്മ മിമ്മ മീമിന് ശബ്ദുണ്ട്, അവിടെയും ഗുന്ന ചെയ്യണം.
കതബത് ഐദീഹിം, കതബത് ഐദീഹിം എന്നല്ല കതബത്, കതബത് ഐദീഹിം. തായിനെ ഖൽഖല ചെയ്യരുത്, കതബത് ഐദീഹിം. ഐദീഹിം വ സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഐദീഹിം വവൈലുല്ലഹും, വവൈലുല്ലഹും. തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, മുന്നേ പറഞ്ഞതുപോലെ തന്നെ. വവൈലുല്ലഹും മിമ്മ, തൊട്ട് മുന്നേ പറഞ്ഞു ഇദ്ഗാമു തമാസിലൈൻ, സാക്കിന മീമിന് ശേഷം മീം വന്നു, തൊട്ട് അടുത്ത മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഇവിടെയൊക്കെ ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. ലഹും മിമ്മ യക്സിബൂൻ, ഇങ്ങനെ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 77, 78, 79 വചനങ്ങളാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1,000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000+ ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ലാദ്, സ്വാദ്, ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
2: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യന മുഹമ്മദ് وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനം എന്ന നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഈ സംരംഭത്തിൽ ഇതിനകം തന്നെ തുടർച്ചയായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനമായി അക്ഷരങ്ങളുടെ മഖ്റജിലും സിഫത്തിലും അഥവാ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തു നിന്നും പുറത്തു കൊണ്ടുവരുന്നതിലും അതിന് നൽകേണ്ട വിശേഷണം നൽകുന്നതിലും വരുന്ന അബദ്ധങ്ങളെയും പോരായ്മകളെയും കുറിച്ചാണ് സൂചിപ്പിച്ചു വരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി രണ്ടോ മൂന്നോ എപ്പിസോഡുകളിലൂടെ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തിലും വിശേഷണം വരുന്ന അബദ്ധങ്ങളുടെ ആ ഭാഗം പൂർണ്ണമാകുകയാണ് ഏകദേശം ഇൻഷാ അല്ലാ. ഇന്നത്തെ എപ്പിസോഡിലൂടെ നാവിൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള അറ്റത്തു നിന്നും പുറപ്പെടുന്ന മേലെ മുൻപല്ലുകളോട് അതിൻ്റെ അറ്റങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉച്ചരിക്കുന്ന മൂന്നക്ഷരങ്ങളാണ് ഹർഫ് ലോ, അതുപോലെ ദാൽ, ഥ എന്നീ മൂന്ന് അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം എപ്രകാരമായിരിക്കണം എന്നുള്ളത് അതിൻ്റെ മഖ്റജുകളെ സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുറേ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മൾ കാര്യമായി പറയുന്നത് അബദ്ധങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ ഭാഗത്തുനിന്നും ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, കൂട്ടി ഉച്ചരിക്കുമ്പോൾ ഓതുന്ന സമയത്ത് വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി ഇതിൻ്റെ അക്ഷരങ്ങളുടെ ഉച്ചാരണം എങ്ങനെയാണ് നാം മനസ്സിലാക്കണം. ഓരോ അക്ഷരങ്ങളെയും ഉച്ചരിക്കാൻ പരിശീലിക്കേണ്ടത് ആ അക്ഷരങ്ങൾക്ക് സുക്കൂൻ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസ അതിന് ഫത്ഹോ കസ്റോ നൽകുകയും ചെയ്യുമ്പോൾ അത് ഉച്ചരിക്കാൻ പരിശീലിക്കുന്നു. അപ്പം ലാ എന്ന അക്ഷരം ഉച്ചരിക്കാൻ പരിശീലിക്കുന്നത് ലാഇന് സുക്കൂനും അതിനു മുമ്പ് ഹംസക്ക് കസ്റോ ഫത്ഹോ നൽകി ഉച്ചരിക്കുകയും ചെയ്യുക. അതുപോലെ അതുപോലെ അസ് ഇസ് തുടങ്ങിയ രൂപത്തിലാണ് ഉച്ചാരണങ്ങളെ നാം പരിശീലിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്ന് നാം മുമ്പ് പല തവണ സൂചിപ്പിച്ചതാണ്. നാവിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് മുൻഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന, അതുപോലെ തന്നെ ആ നാവിൻ്റെ അഗ്രഭാഗം മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി ചേർന്ന് വരുമ്പോഴാണ്, അതുമായി സ്പർശിക്കുമ്പോഴാണ് ഈ അക്ഷരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇതിന് ഹറൂഫുൽ ലഹവിയ എന്ന് പറയാറുണ്ട്. സ, ദാൽ, അതുപോലെ വാ, വാ, ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾക്ക്. അപ്പോൾ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയും ഉച്ചാരണവും വരുന്നത് അതിൻ്റെ സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സിഫത്തുകൾ ഈ അക്ഷരങ്ങൾക്ക് ഓരോന്നുമുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് ലാഇന് ഉള്ള സിഫത്തുകൾ ഏതൊക്കെയാണ്? ജഹ്റ്, റഹാവത്ത്, ഇസ്തിഅലാ, ഇത്ബാഖ്. ഇതിൽ തന്നെ ജഹർ, ഇസ്തിഅല, ഇത്ബാഖ് എന്ന് പറയുന്ന മൂന്ന് സിഫത്തുകൾ അത് കവിയായ സിഫത്തുകളാണ് എന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കവിയായിട്ടുള്ള അക്ഷരത്തിൽപ്പെട്ടതാണ് ഏത്, വാ എന്നുള്ളത്. ആദ റഹാവത്ത് എന്നുള്ള സിഫത്ത് മാത്രമാണ് ലഈഫായിട്ടുള്ള സിഫത്തുള്ളത്. അതുകൊണ്ട് തന്നെ വാ എന്നുള്ള അക്ഷരം, ഈ കവിയായ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ അതെല്ലാം മുഫഹമായിട്ടുള്ള തഫ്ഹീമാക്കി കനപ്പിച്ചു ചുരിക്കുന്ന അക്ഷരങ്ങളായിരിക്കും ഖാഫ്, അതുപോലെ ഉറൂഫുൽ ഇസ്തിഇലായിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അതാണ് വാഇനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ വരുന്ന തെറ്റുകൾ പറയുമ്പോൾ നമ്മൾക്ക് വിശദമായി ഒന്നുകൂടി മനസ്സിലാക്കാം. അത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റുകളും അതുപോലെ തന്നെ വാചകത്തിൽ വരുന്ന തെറ്റുകളൊക്കെ. അപ്പോൾ ഇത്ബാഖ് എന്നുള്ളത് വാഇൻ്റെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ്, അഥവാ നാവ് പിന്നെ ചേർത്തിക്കൊണ്ട്, അത് പിന്നെ നാവും അതുപോലെ അണ്ണാക്കും ചേർത്തിക്കൊണ്ട് പറയുന്ന വിശേഷണത്തിനാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. ആ ഇത്ബാഖ് എന്ന സിഫത്ത് ലാഇന് നൽകണം. ത്വാ ഉദാ ഇൻ സാദു ദാദിൻ മുത്ബഖ. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തുൽ ജസരിയിൽ പറയുന്നു, സാദു ദാദിൻ ത്വാ ഉദാ ഇൻ മുത്ബഖ. ഇത്ബാഖിൻ്റെ സിഫത്തിൽപ്പെട്ട അക്ഷരമാകുന്നു, ഇത്ബാഖ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങളിൽപ്പെട്ടതാണ് അക്ഷരമാണ് അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ലാ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വാ വാ എന്നുള്ളത് അത് പിന്നെ ഇൽസാഖ് അല്ലിസാൻ ഇൽ അൽഹാഖിൽ ഹലൽ ഹനഖിൽ അഅല, അത് ഉണ്ടാകേണ്ടതുണ്ട്. ഹനക്ക് അണ്ണാക്കുമായിക്കൊണ്ട് എന്തു ചെയ്യണം, നാവ് നാവിൻ്റെ അഗ്രം അത് എന്തു ചെയ്യണം, സ്പർശിക്കണം, അത് നാവ് അമുനെ തട്ടണം. അതുകൊണ്ട് ലാബുദ്ദ മിനൽ അദാ ഇൽ ഇത്ബാഖി അവ്വലൻ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൽ ഇത്ബാഖ് എന്തായാലും വേണം. വാ വാ വാ എന്ന് പറയുമ്പോൾ അത് നാവിൻ്റെ അതിൻ്റെ മുകൾ ഭാഗം അത് അണ്ണാക്കുമായി എന്ത് ചെയ്യണം, സ്പർശിക്കണം. ثم الزام راس اللسان اطراف الثنايا العليا, പിന്നെ നാവിൻ്റെ അറ്റം, അഗ്രം മുൻഭാഗത്തെ അറ്റം, അത് മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി കൊണ്ട് എന്ത് ചെയ്യണം, അതും ചേർന്ന് നിൽക്കണം. വാ വാ അത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ശരിക്കും അത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ വരുന്ന ലോയിൽ വരുന്ന തെറ്റുകൾ, തെറ്റെന്ന് ചോദിച്ചാൽ ഈ ജറയാനുൻ നഫസ്, ഹബസു സൗത്ത്, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. അതായത് ശ്വാസം വിട്ടുകൊണ്ട് ഓതുന്ന പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് വരുന്ന അക്ഷരങ്ങൾ. അപ്പോൾ വാഇന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ശ്വാസം പിന്നെ അങ്ങനെ വിട്ടുകൊണ്ട് പറയുന്ന അക്ഷരമല്ല, അതിനെ മറിച്ച് ശ്വാസം വിടണം. അതുകൊണ്ട് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഉള്ള അക്ഷരങ്ങളല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശബ്ദം അങ്ങനെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊരു അബദ്ധം, ഇതൊക്കെ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങളാണെങ്കിൽ സാധാരണക്കാർ വരെ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങൾ മാറിപ്പോകരുത്. അതാണ് പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധങ്ങൾ. അബദ്ധങ്ങൾ ലഹനുൽ ജലീകൾ ഉണ്ടല്ലോ, അഥവാ വലിയ ഗുരുതരമായ അബദ്ധങ്ങൾ, അതാണ് പ്രധാനമെന്ന് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് അതുപോലെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചിലപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഥവാ ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളമെന്നില്ല. എന്നിരുന്നാൽ പോലും അത് ശ്രദ്ധിക്കണം. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം അക്ഷരങ്ങളുടെ മഹ്റജ് മാറിപ്പോകുന്ന, അക്ഷരം മാറിപ്പോകുന്ന അവസ്ഥ. പലരും വാഇനെ സായി പറയും, അല്ലാലിമീൻ എന്നുള്ളത് അസ്സാലിമീൻ ഉണ്ടോ, എന്നുള്ളത് സായി പോകുന്ന അക്ഷരം. അപ്പോൾ ആ മഖ്റജ് തന്നെ വ്യത്യാസപ്പെടുന്ന അവസ്ഥയുണ്ട്. സായിൻ്റെ മഖ്റജ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ സായും അതുപോലെ തന്നെ, അല്ലെങ്കിൽ സായും അതുപോലെ വാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ ഉച്ചാരണത്തിലും എന്ത് വേണം, ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തേത് ദാലുമായി ബന്ധപ്പെട്ടാണ്. ദാലും വാഇനെ പോലെ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരമാണ്, പക്ഷേ വ്യത്യാസം സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അത് അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അത് ഇത് ഒത് ദു, അപ്പോൾ ആ രൂപത്തിൽ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിച്ച് എന്ത് ചെയ്യണം, പരിശീലിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് തന്നെയാണ് പരിശീലിക്കേണ്ടത്. വാഉം ദാലും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്, ഈ കവിയായ സിഫത്തുകൾ അഥവാ ഇത്ബാഖ്, ഇസ്തിഅല, വായ നിറച്ചുച്ചരിക്കുന്ന, തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കുന്ന ആ സിഫത്തുകളൊന്നും ദാലിനില്ല. അത് ഇൻഫിത്താഹമാണ്, ഇത്ബാഖ് അല്ല, ഇൻഫിത്താഹാണ്. അതുപോലെ തന്നെ ഇസ്തിഅല അല്ല, ഇസ്തിഫാലാണ്. അപ്പോൾ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടല്ല ഉച്ചരിക്കുന്നത്, അതുപോലെ നാവിൻ്റെ മുകൾ ഭാഗം അണ്ണാക്കുമായി സ്പർശിച്ചുകൊണ്ടല്ല. അപ്പോൾ ഇത്ബാഖുമല്ല, അതുപോലെ തന്നെ ഇസ്തിഅലാവും. ഈ ഇസ്തിഅല, ഇത്ബാഖ് തുടങ്ങിയ കവിയായ സിഫത്തുകളാണ്, അത് ദാലിനില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇനി നാല് സിഫത്തുകൾ: ജഹർ, റഖാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്. അപ്പോൾ ഒരു കവിയായിട്ടുള്ള ജഹർ എന്ന സിഫത്ത് മാത്രം, ബാക്കിയൊക്കെ ലഈഫായ സിഫത്തുകൾ. അതുകൊണ്ട് തന്നെ ദാല് ലഈഫായിട്ടുള്ള അക്ഷരമാകുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ മുമ്പ് പറഞ്ഞതാണ്, എങ്ങനെയാണ് ലഈഫായ അക്ഷരം, കവിയായ അക്ഷരം എന്നൊക്കെ പറയാമെന്നുള്ളത്. കുറേ മുമ്പത്തെ എപ്പിസോഡുകളിൽ നാം പറഞ്ഞ ഒരു വിഷയവും കൂടിയാണ്. അതുകൊണ്ട് ദാലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ദ എന്നാകാതെ ദ എന്നുള്ളത്, ലാവും അതുപോലെ ദാലും ഒക്കെ പലരും സ ആയിട്ട് പറയാറുണ്ട്. അതും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. ദാലല്ല, ദാലാണ്, ദാലാണ് അതിൽ എന്നുള്ളത് പ്രത്യേകം നമ്മൾ വിലയിരുത്താം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ രൂപത്തിൽ സായി മാറുന്നത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ദിക്കർ, ജിക്കർ എന്നാകിപ്പോകും. ശ്രദ്ധിക്കണം, ദിക്കറാണ്, ദാലാണ്, സല്ല, ജിക്കർ എന്നല്ല. പിന്നെ ദിക്കർ, ഇന്ന നഹ്നു നസ്സൽന ദിക്ര വ ഇന്നഹു ലതദ്കിറ ലതദ്കിറ എന്നല്ല, ലതദ്കിറ ദിക്ര ദിക്ര എന്നല്ല. ഖുർആനിൽ ദിക്കർ അല്ലെങ്കിൽ ദാല് വരുന്നിടത്ത് സ സി എന്ന് പറയാതെ ദാല് എന്ന് തന്നെ പറയാൻ നമ്മളെല്ലാവരും നിർബന്ധമായും ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ദാലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ സ, സായും പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ്, പലപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോകുന്ന ഒരക്ഷരമാണ്. കാരണം അറബിയിൽ മാത്രമുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ സ, സി, സു എന്ന് ശീലിച്ച ആളുകൾ ഖുർആൻ ഓതുന്ന സമയത്തും അതും അതുപോലെ ആകാൻ പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട്, കേൾക്കാറുമുണ്ട്. സുമ്മ എന്നുള്ളതൊക്കെ സുമ്മ എന്ന് ഓതാറുള്ളതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഒരിക്കലും സ സീനായി മാറാൻ പാടില്ല. അത് അക്ഷരങ്ങളിൽ വരുന്ന വ്യത്യാസം, അർത്ഥത്തിൽ വരുന്ന വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ദാല് പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഉള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ ലഈഫായിട്ടുള്ള സിഫത്തുകളാണ്. ഇസ്തിഅല, ഇത്ബാഖ് പോലെയുള്ള സിഫത്തുകളൊന്നുമില്ല, ഇസ്തിഫാൽ ആണുള്ളത്. അപ്പോൾ ഉള്ള സിഫത്തുകൾ ഹംസ്, അതുപോലെ റഖാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്, എല്ലാ സിഫത്തുകളും ലഈഫായ സിഫത്തുകളാണ്, ചെറിയ ദുർബലമായ സിഫത്തുകളാണ്. കവിയായിട്ടുള്ള ഒരൊറ്റ സിഫത്ത് പോലും ദാലില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ദാ ഹർഫ് മുറക്കഖാണ്. ഏതുപോലെ ദാല് പോലെ, ദാലും ഹർഫ് മുറക്കഖാണ്, സാവും ഹർഫ് മുറക്കഖാണ്. എന്നാൽ ലോ എന്നുള്ളത് ഹർഫ് മുഫഖമാണ്. ഹർഫ് മുഫഖം എന്ന് പറഞ്ഞാൽ കനപ്പിച്ചുച്ചരിക്കുന്ന, വായ നിറച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾ, ലോ, ലോ, ലോ, ലി, ലോ എന്നാണ്. എന്നാൽ ലോ എന്ന് പറയില്ല, ദ, ദി, ദോ, ദ്. അതുപോലെ സോ എന്ന് പറയില്ല, സ, സി, സു, സ്. അപ്പോൾ ഈ മുറക്കഖ് എന്ന് പറയുമ്പോൾ വായ തുറന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. എന്നാൽ നേർപ്പിച്ച് ലഘുവായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. എന്നാൽ മുഫഹം, അത് തഫ്ഹീമായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, വായ മുഴുവൻ ഉച്ചരിക്കുന്ന, ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, കനപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് മുഫഹമായിട്ടുള്ള അക്ഷരങ്ങൾ എന്ന് പറയാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സാഇൻ്റെ ഉച്ചാരണത്തിൽ അത് ചിലപ്പോൾ സായാകാം, ചിലപ്പോൾ സീനായി മാറാം. ഉണ്ടോ, സീനുമാകാറുണ്ട്, ചിലപ്പോൾ സായി മാറാറുണ്ട്. ചില ആളുകൾ ഇത് കേട്ടാൽ മനസ്സിലാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്ന് പറയുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ, ഫ എന്നുള്ള ചിലപ്പോൾ ഫ ആയി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഏത് അക്ഷരങ്ങളാണെങ്കിലും ഈ അക്ഷരങ്ങളുടെ ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്. ഉച്ചാരണം ശരിക്കും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. തജ്വീദ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില ആളുകൾക്ക് മനസ്സിലാക്കിയത് പിന്നെ ഇഹ്ഫ ഇദ്ഗാം ഇൽഹാർ തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത്. അത് പ്രധാനം തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിർബന്ധമായും നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉച്ചാരണം തന്നെയാണ്. ആ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, അക്ഷരങ്ങൾ മാറിപ്പോകുന്നതിലേക്കും അത് അതിൻ്റെ അർത്ഥവ്യത്യാസത്തിലേക്കും അത് ഗുരുതരമായ തെറ്റിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതിൻ്റെ വിശേഷണങ്ങൾ എന്നുള്ളത് മുൻഗാമികളായവരും പിൻഗാമികളായവരും ആധുനിക കാലത്തുള്ള എല്ലാവരും വളരെ പ്രാധാന്യത്തോടു കൂടി, തജ്വീദിൻ്റെ പണ്ഡിതന്മാർ അത് വിഷയങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ നമ്മിലേക്ക് എത്തപ്പെടുകയും ചെയ്ത ഒരു വിജ്ഞാനമാണ് ഈ വിജ്ഞാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചാരണം ശരിയാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ നാവ് അതിന് വഴങ്ങി വഴക്കുക, അതിന് വഴങ്ങിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പരിഹാരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കുക കൂട്ടത്തിൽ ഈ പറഞ്ഞ അക്ഷരങ്ങൾ ലോ ദാൽ ഥ എന്നീ അക്ഷരങ്ങൾ അതിൻ്റെ പ്രധാനമായ അബദ്ധങ്ങളും സൂചിപ്പിച്ചു. അത് എത്രയാണോ എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കുക, അതിൽ കൂടുതലും കുറവും പാടില്ല. മനസ്സിലായില്ലേ? കൂടുതലും കുറവും പാടില്ല. ഇപ്പോൾ നാവ് പുറത്തേക്ക് അത് കെട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉച്ചാരണത്തിനെ സാരമായി ബാധിക്കും. നാവ് പുറത്തേക്ക് തീരെ ഇടാതിരുന്നാലും അതിൻ്റെ ഉച്ചാരണത്തെ ബാധിക്കും. അപ്പോൾ നാവ് അല്പം പുറത്തേക്ക് ഇടുക എന്നുള്ളതാണ്. സ വോ അതുപോലെ ദ എന്നൊക്കെ പറയുമ്പോൾ നാവിൻ്റെ ഒരു അഗ്രം ഒന്ന് നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തു വരും. അതല്ലാതെ നാവ് കൂടുതലായിക്കൊണ്ട് അധികമായി പുറത്തു വരാനും പാടില്ല. അപ്പോഴും അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. അതുപോലെ നാവ് തീരെ പുറത്തേക്കിടാതെ ഉള്ളിൽ നിന്നാലും നാവ് വായ പൂട്ടിക്കൊണ്ട് പറഞ്ഞാലും അതിൽ അബദ്ധം വരും. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലാഇന് സ്വാദായോ സായോ മാറുന്നൊരു അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോൾ ലാലിമീൻ അല്ലാലിമീൻ അത് ലാ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അത് ലാദും അഥവാ സ്വാദും സായും കൂടുന്നൊരു തഷ്മീം എന്നുള്ള ഉച്ചാരണമുണ്ട്, ഇഷ്മാമ്. വമൻ അസ്ദഖു എന്നുള്ളത് വമൻ അസ്ദഖു സ്വാദും സായും കൂടി ചേർന്ന് അത് ഖിറാഅത്തിൻ്റെ വ്യത്യസ്ത രീതിയിൽ വരുന്നതാണ്, നമ്മുടെ ഖിറാഅത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ലാലിമീൻ എന്ന് പറയുമ്പോൾ സ്വാലിമീൻ അല്ലാലിമി അത് സ്വാദാണോ അതല്ല അല്ല സായാണോ അത് ഇഷ്മാമുള്ള സ്വാദാണോ ഒന്നും തിരിയാത്ത രൂപത്തിലുള്ള ഓത്ത് ആകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് എൻ്റെ ദാഖിരീൻ ദിഖർ ജിഖർ എന്ന് ആകരുത്, സ ആകരുത് എന്നുള്ളത്. ദാലൊരിക്കലും സ ആകരുത്. അതുപോലെ തന്നെ ഥ ഥ എന്നുള്ളത് സീനാകരുത്. ഭയങ്കര അബദ്ധമൊക്കെ വളരെ ഗുരുതരമായ അർത്ഥവ്യത്യാസങ്ങളൊക്കെ വരുന്ന സന്ദർഭമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫകസറക്കും ഫകസറക്കും നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തന്നു. അത് കസറക്കും എന്നാക്കാണ് നിങ്ങളെ നാം പൊട്ടിച്ചു, അല്ലെങ്കിൽ അത് പിന്നെ കത്ത മുറിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ സീന് ആകരുത്. അതുപോലെ ത ആകാനും പാടില്ല, സ ത. അത് പിന്നെ അറബികളൊക്കെ പിന്നെ അവരുടെ ഒരു ലഹജി ആയിട്ടുള്ള ആമിയായിട്ടുള്ള ലഹജയിൽ ലഹജ ആമിയ കൊളോക്കിയൽ ശൈലിയിൽ കത്തീർ തലാത്ത എന്നൊക്കെ പറയാറുണ്ട് പല അറബികളും, തലാത്ത കത്തീർ എന്നൊക്കെ. പക്ഷേ ആ രൂപത്തിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പറയാൻ പാടില്ല, സ ത ആകരുത്. അതുപോലെ സീനാകരുത്. നേരത്തെ പറഞ്ഞ പോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്നുള്ളത് സുമ്മ എന്നാകരുത്. അതുപോലെ ഫകസറക്കും എന്നുള്ളത് ഫകസറക്കും. ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് നാം പഠിച്ചത് ലാദ് സ്വാദ് ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
3: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തഹ്രീം പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ബന്ദർ ബലീല.

നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻഫാൽ 20 മുതൽ 29 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: الرعب. الله أكبر.
1: الله أكبر.
0: الله أكبر.
1: الله أكبر. الله أكبر.

0: Allahu akbar.
1: Allahu akbar.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻഫാൽ 20 മുതൽ 29 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്സുബൈത്തി.
3: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: ബിസ്മില്ലാ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.

أبلغكم رسالات ربي وأنصح لكم وأعلم من الله ما لا تعلمون.

أبلغكم رسالات ربي وأنا لكم ناصح أمين.

فأخذتهم الرجفة فأصبحوا في دارهم جاثمين.

0: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 127 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 87 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു അസ്സോഫാത്ത് 116 മുതൽ 118 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
2: أعوذ بالله من الشيطان الرجيم ونصرناهم فكانوا هم الغالبين وآتيناهم الكتاب المستبين ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 116-ാമത്തെ വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നാം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വനസ്വർനാഹും, നാം അവരെ സഹായിച്ചു. ഫകാനു ഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവർ വിജയികളായി മാറി. അല്ലാഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അവരുടെ ജനതയെയും ഫിർഔനിൽ നിന്നും അവൻ്റെ ക്രൂരമർദ്ദനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ചാണ് ഈ വചനത്തിൽ അവരെ അവൻ സഹായിച്ചു എന്ന് പ്രത്യേകമായി പറയുന്നത്. അല്ലാമ ഉസൈമിൻ റഹ്മത്ത് പറയുന്നു, ഈ അവരെ എന്നത് അല മൂസ വ ഹാറൂൻ വ ഖൗമിഹിമാ, മൂസ നബിയെക്കുറിച്ചും ഹാറൂൻ നബിയെക്കുറിച്ചും അവരുടെ ജനതയെക്കുറിച്ചുമാകുന്നു. ഐ നസ്വർനാഹും അല അദുവ്വിഹിം വ അഅ്ലമു ഇൻതിസാരി മാ ഹസല ഫിൻ നിഹായ. ഈ സഹായത്തിൽ നമ്മൾ കാണേണ്ടത് അന്തിമമായ വിജയം അവർക്കായിരുന്നു എന്നതാണ്. ഹൈസു അമറ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം أن يخرج من مصر فاتجه إلى البحر الأحمر. ചരിത്രം രേഖപ്പെടുത്തുന്നതുപോലെ, വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും വിശദീകരിക്കുന്നതുപോലെ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ചെങ്കടലിലേക്ക് അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ചെങ്കടലിൻ്റെ അടുത്തെത്തിയപ്പോൾ വലമ്മ ബലഗ ആമറ ബി ദർബിഹി, തൻ്റെ കയ്യിലുള്ള വടികൊണ്ട് ആ കടലിൽ ചെങ്കടലിൽ അടിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ ഫം ഫലഖ, ആ സമുദ്രം പിളർന്നു, രണ്ട് ഭാഗമായി നിന്നു. ഫഖറജ മൂസ വ ഖൗമുഹു സാലിമീൻ, മൂസാനബിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും സുരക്ഷിതരായി കരപറ്റി. വദഖല ഫിർഔനു വ ഖൗമു ഫഹലകു, അങ്ങനെ ഫിർഔനും അവൻ്റെ ജനതയും അവരെ പിന്തുടർന്നു, അവരും ആ സമുദ്രത്തിൽ പ്രവേശിച്ചു. പക്ഷേ അവർ നാശമടഞ്ഞു. ഹത്ത അറാഹുമുല്ലാഹു സുബ്ഹാനഹു വ തആല ജുസ്സത ഫിർഔൻ, ഫിർഔനിൻ്റെ ജഡം ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തം എന്ന നിലക്ക് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തു. സമുദ്രത്തിൽ മുങ്ങിപ്പോകാതെ ആ ദൃഷ്ടാന്ത ആ ജഡം എല്ലാവർക്കും കാണും വിധത്തിൽ അള്ളാഹു കാണിച്ചു കൊടുത്തു. ഫൗഖൽ മാഇ ലിയതുമഇന്നു ബിമൗതിഹി, അവന്റെ മരണം കൊണ്ട് അവർ സമാധാനമുള്ളവരാകാൻ വേണ്ടി. വയതയഖനു ദാലിക്, അവർക്കത് ഉറപ്പുവരുത്താൻ വേണ്ടി. ഫരിഹാദ കാന ദാലിക നസ്റൻ ലഹും, അങ്ങനെയാണ് അള്ളാഹു അവരെ സഹായിച്ചത്, അതായിരുന്നു അള്ളാഹു അവർക്ക് നൽകിയ സഹായം. ഫകാനു ഹുമുൽ ഗാലിബീൻ, അവർ തന്നെയായിരുന്നു വിജയികൾ. അൽ ഗാലിബീന ഫിൻ നിഹായ വഇല്ലാ ഫഇന്ന അവ്വലൽ അംരി കാന ഫിർഔൻ സാമഹും സൂ അൽ അദാബ്. അള്ളാഹു അവർ തന്നെയായിരുന്നു വിജയികൾ എന്നു പറഞ്ഞത് അന്തിമ വിജയത്തെക്കുറിച്ചായിരുന്നു, അഥവാ ഫിർഔനിന്റെ നാശത്തിനു ശേഷം, ഫിർഔനിനെ അള്ളാഹു നശിപ്പിച്ചതിനു ശേഷം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും അനുയായികൾക്കുമാണ് വിജയമുണ്ടായത്. ലാക്കിന്നൽ ഇബ്ര ബിന്നിഹായ വന്നിഹായത്തു അന്നഹും ഗലബൂ ലിഅന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ. സൂറത്തു ദുഖാനിൽ ആ ഫിർഔനിന്റെ പതനത്തെക്കുറിച്ചും പിന്നീട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും അനുയായികൾക്കും ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ചും അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നു. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം, കൃഷിയിടങ്ങളും മാന്യമായ പാർപ്പിടങ്ങളും. വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, സുഖലോലുപമായ സൗകര്യങ്ങളിൽ അവർ സുഖിച്ചു കഴിയുന്നവരായിരുന്നു, ആ സുഖങ്ങളും അവർ ഉപേക്ഷിച്ചുപോയി. കദാലിക വഔറസ്നാഹ ഖൗമൻ ആഖരീൻ, അപ്രകാരമാകുന്നു കാര്യം. വഔറസ്നാഹ, അവ നാം അനന്തരമായി നൽകി. ഖൗമൻ ആഖരീൻ, മറ്റൊരു ജനതക്ക്. ഇവിടെ ഫിറഔനും അവൻ്റെ അനുയായികളും അവർ സുഖിച്ച് ഉല്ലസിച്ച് ജീവിച്ചിരുന്ന ആ ജീവിത സൗകര്യങ്ങളെല്ലാം അവർ വിട്ടേച്ചു പോവുകയും മറ്റൊരു ജനതക്ക്, അഥവാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതക്ക് അള്ളാഹു അത് അനന്തരമായി നൽകുകയും ചെയ്തു എന്നാണ് സൂറത്തു ദുഖാനിലെ 25 മുതൽ 28 വരെയുള്ള വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. തുടർന്ന് 117-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു,
3: വആതൈനാഹുമൽ കിതാബൽ മുസ്തബീൻ. വആതൈനാഹുമ,
2: രണ്ടാൾക്കും നാം കൊടുക്കുകയും ചെയ്തു. അൽ കിതാബ, വേദഗ്രന്ഥം. അൽ മുസ്തബീൻ, വ്യക്തമായി വിവരിക്കുന്ന. ഐ മൂസ വഹാറൂൻ. അൽ കിതാബൽ മുസ്തബീൻ, അൽ കിതാബുൽ ബയ്യിനുൽ വാദിഹു, വളരെ സ്പഷ്ടമായ വ്യക്തമായ ഗ്രന്ഥം. വഹുവ അത്തൗറാത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കിതാബൽ മുസ്തബീൻ എന്ന് വിശേഷിപ്പിച്ചത് തൗറാത്തിനെ കുറിച്ചാകുന്നു. മുഫസ്സിറീങ്ങൾ പറയുന്നു, അഅ്തൈനാഹുമാ അൽ കിതാബൽ മുസ്തബീൻ, അവർക്ക് നാം വളരെ വ്യക്തമായ സുവ്യക്തമായ ഗ്രന്ഥം നൽകി. വഹുവ അത്തൗറാത്ത്, അത് തൗറാത്താകുന്നു. വസമ്മാഹു കിതാബൻ, അള്ളാഹു ഇതിന് കിതാബ് എന്ന് പേരിടാൻ കാരണം, ലി അന്നല്ലാഹ സുബ്ഹാനഹു വതആല കതബഹു ബിയദിഹി, അള്ളാഹു തൻ്റെ കൈകൾ കൊണ്ടാകുന്നു അത് എഴുതിയതെന്ന് ഖുർആനിലെ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിറീങ്ങൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല സൂറത്തുൽ അഅ്റാഫിലും അള്ളാഹു ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. كما جاء ذلك في بعض الآثار فالله سبحانه وتعالى كتب التوراة بيده, الله തന്റെ കൈകൾ കൊണ്ടാണ് തൗറാത്ത് എഴുതിയതത്രേ. قال الله سبحانه وتعالى, الله പറഞ്ഞു, وكتبنا له في الألواح من كل شيء موعظة وتفصيلا ലികുല്ലി ഷൈ. സൂറത്തുൽ അഅ്റാഫിലെ 145-ാമത്തെ വചനത്തിൽ കാണാം, വകതബ്നാലഹു, നാം എഴുതി, അത് എഴുതി, ഫിൽ അൽവാഹി, പലകകളിൽ, മിൻ കുല്ലി ഷൈഇൻ, എല്ലാത്തിൽ നിന്നുമുള്ള, മൗഇലതൻ, ഉപദേശമായിട്ടും, വതഫ്സീലൻ ലികുല്ലി ഷൈഇ, എല്ലാത്തിൻ്റെയും വിവരണമായിക്കൊണ്ടും, ഫഹിയ ഇദാ, ഇദൻ, കിതാബുൻ ബിമഅന മക്തൂബ്. ഇവിടെ കിതാബ് എന്ന് വിശേഷിപ്പിച്ചത് എഴുതപ്പെട്ടത് എന്ന അർത്ഥത്തിലാകുന്നു. വവസഫഹു ബിഅന്നഹു മുസ്തബീനുൻ ലിഅന്നഹു ഫീഹി തിബിയാനു കുല്ലി ഷൈഇൻ. ഇവിടെ അല്ലാഹു മുസ്തബീൻ എന്ന് പ്രത്യേകമായി പറഞ്ഞത്, വ്യക്തമായ, സുവ്യക്തമായ എന്ന് പറഞ്ഞത് എല്ലാത്തിനെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ടാകുന്നു. യഹ്താജു ഇലൈഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായീലിലേക്ക് ആവശ്യമായ. വൽ മുസ്തബീനു അബ്ലഗു മിനൽ മുബീൻ അവിൽ ബയ്യിൻ, ബയ്യിൻ എന്ന പദത്തേക്കാൾ, അതേപോലെ തന്നെ മുബീൻ എന്ന പദത്തേക്കാളും അർത്ഥവൈബുല്യം കൂടിയ പദമാകുന്നു മുസ്തബീൻ എന്നത്. ലിഅന്നഹു കുല്ലമ കസുറത് അൽ ഹുറൂഫ് കസുറത്തിൽ മആനി ഫിൽ ഗാലിബ്. അറബി ഭാഷയിലൊരു തത്വമുണ്ട്, അക്ഷരങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് അർത്ഥത്തിലും വർധനമുണ്ടാകുമെന്ന്. എന്നാൽ അതിന് വ്യത്യസ്തമായി ചില പദങ്ങൾ കാണാൻ സാധിക്കും. യുഖാൽ ഇന്ന അഷ്മല കിതാബല്ലാഹി ബഅദൽ ഖുർആൻ ഹുവ തൗറാത്ത്. ഖുർആനിന് ശേഷം അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഏറ്റവും സമ്പൂർണമായ ഗ്രന്ഥം അത് തൗറാത്താകുന്നു. വഖദ് ജഅലഹ അല്ലാഹു തആല ഉംദതൻ ലിബനി ഇസ്രായീൽ, അത് ബനു ഇസ്രായീലിയർക്ക് ഒരു അവലംബമാക്കി അല്ലാഹു അവതരിപ്പിച്ചതാകുന്നു, നൽകിയതാകുന്നു. സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂർ يَحْكُمُ بِهَا النَّبِيُّونَ الَّذِينَ أَسْلَمُوا لِلَّذِينَ هَادُوا وَالرَّبَّانِيُّونَ وَالْأَحْبَارُ بِمَا اسْتُحْفِظُوا مِنْ كِتَابِ اللَّهِ وَكَانُوا عَلَيْهِ شُهَدَاءَ. തീർച്ചയായും തൗറാത്തിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു, അതിൽ മാർഗദർശനവും പ്രകാശവുമുണ്ട്. അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പ്രവാചകന്മാരും അതേപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി നിലക്കൊള്ളുന്ന പണ്ഡിതന്മാരും അത് അനുസരിച്ചുകൊണ്ട് വിധിക്കുന്നു. ലില്ലദീന ഹാദു, യഹൂദികൾക്കു വേണ്ടി അത് സംരക്ഷിക്കൽ അവർ ബാധ്യതയായി ഏറ്റെടുത്തുകയും ചെയ്തിരിക്കുന്നു, അവർ അതിന് സാക്ഷികളുമാകുന്നു. ഇതാണ് സൂറത്തുൽ മാഇദയിൽ 44-ാമത്തെ വചനത്തിൽ അല്ലാഹു തൗറാത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഹുവ അത്തൗറാത്ത് വൽ മുസ്തബീൻ അൽ ഖവിയുൽ വുദൂഹ് ഫസ്സീനു വത്താഉലിൽ മുബാലഗ. ഇവിടെ പരാമർശിക്കപ്പെട്ട ഗ്രന്ഥം അത് തൗറാത്താകുന്നു. മുസ്തബീൻ എന്ന് പറഞ്ഞാൽ വളരെ സുവ്യക്തമായ, വ്യക്തമായ എന്നതാകുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുഖാലു ഇസ്തബാന ഷൈ ഇദാ ലഹറ ലുഹൂറൻ ഷദീദൻ. ഒരു കാര്യം വളരെ വ്യക്തമായി എന്ന് പറയാൻ വേണ്ടിയാണ് ഇസ്തബാന എന്ന പദം പ്രയോഗിക്കാറുള്ളത്. തുടർന്ന് 118-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു,
3: വഹദൈനാഹുമസ്സിറാത്തുൽ മുസ്തഖീം. വഹദൈനാഹുമ,
2: രണ്ടു പേർക്കും നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അസ്സിറാത്ത, വഴി, പാത. അൽ മുസ്തഖീം, ചൊവ്വായ, നേരായ. ഐ അൽ ഖയ്യിമുല്ലദി ലാ ഇഅ്വിജാജ ഫീഹ്. ഇവിടെ ചൊവ്വായ വഴി എന്ന് പറഞ്ഞാൽ, നേരായ മാർഗമെന്ന് പറഞ്ഞാൽ വക്രതയില്ലാത്ത മാർഗമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വഹുവ ദീനുൽ ഇസ്ലാം, ആ നേർവഴിയാകുന്നു പരിശുദ്ധ ഇസ്ലാം ദീൻ. ഫഇന്നഹു അത്വരീഖുൽ മൂസില ഇലൽ ഹഖ് വസ്സവാബ്. ശരിയായ സത്യത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് എത്തിക്കുന്ന വഴിയാകുന്നു അത്. ആഖിലൻ വസംഅൻ, അതുപോലെ ബുദ്ധിപരമായും കേൾവിയുടെ അടിസ്ഥാനത്തിലും ശരിയിലേക്കെത്തുന്ന മാർഗമാകുന്നു അത്. ഔ ഇലൽ മത്ലൂബ് വഹുവ അൽ ജന്ന, അല്ലെങ്കിൽ എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന വഴിയാകുന്നു അത്, അഥവാ സ്വർഗത്തിലേക്കെത്തിക്കുന്ന വഴി. മുഫസ്സിരീങ്ങൾ പറയുന്നു അസ്സിറാത്ത് അത്വരീഖു. സ്വിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം എന്നാകുന്നു അർത്ഥം. ലാക്കിൻ ഖാലൽ ഉലമാ ഇന്നഹു ലൈസ കുല്ല ത്വരീഖിൻ സ്വിറാത്തൻ, എന്നാൽ എല്ലാ വഴികൾക്കും സ്വിറാത്ത് എന്ന് പറയാറില്ല. ബൽ ഹുവ ത്വരീഖുൽ വാസിഉൽ മുസ്തഖീമുൽ മുഅ്തദിലു, വക്രതയില്ലാത്ത വിശാലമായ ചൊവ്വായ വഴിക്കാണ് ഭാഷയിൽ സ്വിറാത്ത് എന്ന് പ്രയോഗിക്കാറുള്ളത്. അല്ലദീ ലൈസ ഫീഹി ഇഅ്വിജാജുൻ, ഒരു തരത്തിലുള്ള വളവുമില്ലാത്ത വഴി. വല ശക്ക അന്ന സ്വിറാത്തല്ലാഹി അസ്സ വജൽ അല്ലദീ വദഅഹു ലിഇബാദിഹി ത്വരീഖുൻ വാസിഉൻ യസഉ കുല്ല മൻ തമസ്സക ബിഹ്. അല്ലാഹുവിന്റെ വഴി എന്നത് ഏതൊരാൾക്കും പ്രവേശിക്കാൻ കഴിയുന്ന വിശാലമായ, എല്ലാവർക്കും കാണാൻ കഴിയുന്ന വഴിയാകുന്നു അത്. അതാകുന്നു സ്വിറാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹദൈനാഹുമസ്സിറാത്ത, ആ വഴിയിൽ നാം അവരെ പ്രവേശിപ്പിച്ചു, ആ വഴിയിൽ നാം അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. വലം യഖുൽ ഇലസ്സിറാത്ത് ലിഅന്നൽ മുറാദ ബിദാലിക് ഹിദായത്തു തൗഫീഖ്. അല്ലാഹു അസ്സിറാത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്, ഇലസ്സിറാത്ത് എന്ന് പറഞ്ഞില്ല. തഫ്സീറുകളിൽ കാണാം ഈ വഴി, ഈ മാർഗദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രം ലഭിക്കുന്ന ഹിദായത്താകുന്നു. വ ഹിദായത്തു ദലാല അൽ മുസ്തഖീം യഅനി അല്ലദി ഇസ്തഖാമ ഫലൈസ ഫീഹി ഇഅ്വിജാജുൻ വലാ ഇൻഹിറാഫുൻ, ഒരു വക്രതയുമില്ലാത്ത, ഒരു വ്യതിയാനവുമില്ലാത്ത ചൊവ്വായ വഴിയെക്കുറിച്ചാണ് അല്ലാഹു വഹദൈനാഹുമാ, രണ്ടു പേർക്കും നാം വഴി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അസ്സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴി, ചൊവ്വായ മാർഗം എന്ന് വിശേഷിപ്പിച്ചത്. സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ വചനത്തിൽ കാണാം, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി വഅന്ന ഹാദാ, തീർച്ചയായും ഇത്, ഇതാകുന്നു സിറാത്തി മുസ്തഖീമ, എന്റെ ചൊവ്വായ വഴി. ഫത്തബിഊ, ആ മാർഗം, ആ വഴി നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ മറ്റു മാർഗങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, അപ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അത് നിങ്ങളെ ഭിന്നിപ്പിച്ചു കളയും. ഈ വചനവും അല്ലാഹുവിന്റെ ചൊവ്വായ വഴിയെക്കുറിച്ചാണ്, അവക്രമായ വഴിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇബ്നു ഖസീർ അഹ്മദ് പറയുന്നു, ഐ ഫിൽ അഖ്വാലി വൽ അഫ്ആൽ, സിറാത്തുൻ മുസ്തഖീം എന്ന് പറഞ്ഞാൽ വാക്കിലും പ്രവൃത്തിയിലുമുള്ള ചൊവ്വായ മാർഗമാകുന്നു. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, വഹദൈനാഹുമ ത്വരീഖൽ മുസ്തഖീം, ആ രണ്ടു പേർക്കും നാം ചൊവ്വായ വഴി കാണിച്ചു കൊടുത്തു. അല്ലദീ ലാ ഇഅ്വിജാജ ഫീഹി, ഒരു വക്രതയുമില്ലാത്ത വഴി. വഹുവൽ ഇസ്ലാം, അതാകുന്നു പരിശുദ്ധ ഇസ്ലാം. ദീനുല്ലാഹ് അല്ലദീ ഇബ്തഅസ ബിഹി അംബിയാഅ, അല്ലാഹു തൻ്റെ പ്രവാചകന്മാരിലൂടെ പ്രദാനം ചെയ്ത, നിയോഗിച്ചയച്ച, നൽകിയ ആ വഴി, ആ മാർഗം, അതാകുന്നു പരിശുദ്ധ ഇസ്ലാം. സഹോദരന്മാരെ, സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴി, ആ വഴിയാണ് നമ്മുടെ അന്വേഷണങ്ങളിലും അതേപോലെ തന്നെ നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതും. ആ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ, ആ വഴിയിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാൻ വളരെ ജാഗ്രതാബോധത്തോടുകൂടിയാകണം നാം ജീവിക്കുന്നത്. മാത്രമല്ല സർവശക്ത ശക്തനായ നാഥനോട് നിരന്തരമായി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലൂടെ നീ ഞങ്ങളെ വഴി നയിക്കണമേ എന്ന്. ആത്മാർത്ഥതയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് ആ വഴിയിൽ തന്നെയാകണം എൻ്റെ ജീവിതം, മരണം വരെ ആ വഴി എനിക്ക് അവലംബിക്കാൻ സാധിക്കണം എന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല മരണം വരെ സിറാത്തുൽ മുസ്തഖീമിൽ, ചൊവ്വായ വഴിയിൽ നാം ഏവരെയും അടിയുറച്ച് നിർത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു അസ്സോഫാത്തിലെ 116 മുതൽ 118 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. അതിൻ്റെ രണ്ടാം ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ 4 അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽഖാരിഅ റഅദ് അൽ ഖുർദി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: റേഡിയോയിൽ തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും അതിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്ന സൂറത്ത് സൂറത്തു നൂഹ് 13 മുതൽ 18 വരെ വചനങ്ങൾ.
1: വചനം 13. വാക്കർത്ഥം: മാലക്കും, നിങ്ങൾക്കെന്താണ്? ലാ തർജൂന, നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, കരുതുന്നില്ല. ലില്ലാഹി, അല്ലാഹുവിന്. വഖാറാ, ഒരു മഹത്വം, ഗൗരവം, സഹനം.
2: മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ,
1: ജനങ്ങളെ, നിങ്ങൾക്കെന്താണ്? നിങ്ങൾ അല്ലാഹുവിന് ഒരു മഹത്വവും പ്രതീക്ഷിക്കുന്നില്ലേ? വചനം 14. വാക്കർത്ഥം: വഖദ് ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അത്വാറ, പല ദശകളായി, ഘട്ടങ്ങളായി.
2: വഖദ് ഖലഖക്കും അത്വാറാ,
1: അവൻ നിങ്ങളെ പല ദശകളായി സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ടല്ലോ. 13-14 വചനങ്ങളുടെ വിശദീകരണം: നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളായ വിഗ്രഹങ്ങൾക്കു പോലും വളരെ മഹത്വം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് നിങ്ങളെ വിവിധ ദശകളിലായി സൃഷ്ടിച്ചുണ്ടാക്കിയത് അല്ലാഹുവാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും നിങ്ങൾ അവന് യാതൊരു മഹത്വവും ഗൗരവവും ഉള്ളതായി ഗണിക്കുന്നില്ല. ഇത് എന്തൊരാശ്ചര്യമാണ് എന്ന് സാരം. ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസപിണ്ഡം, അപൂർണമായ മനുഷ്യരൂപം, പൂർണമായ മനുഷ്യരൂപം എന്നിങ്ങനെ ഗർഭാശയത്തിൽ വച്ച് പല ദശകളെയും തരണം ചെയ്ത ശേഷമാണല്ലോ മനുഷ്യൻ ഒരു ശിശുവായി പിറക്കുന്നത്. പിന്നീടാണെങ്കിൽ ശൈശവം, കൗമാരം, ബാല്യം, യൗവനം, വാർദ്ധക്യം ആദിയായ അവസ്ഥകളും സംഭവിക്കുന്നു. ആധുനിക ഗർഭശാസ്ത്ര വിദഗ്ധന്മാർ ഗർഭസ്ഥ ശിശുവിൻ്റെ വ്യത്യസ്ത ദശകളെപ്പറ്റി വേറെ രൂപത്തിലും വിവരിക്കാറുണ്ട്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ളവർക്കും ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ളവർക്കും അതൊന്നും പരിചിതമല്ലാത്ത സ്ഥിതിക്കും ഖുർആനിൽ ഗർഭദശകളെക്കുറിച്ച് പ്രസ്താവിക്കാറുള്ള പ്രസ്താവനകൾ പരിശോധിക്കുമ്പോഴും അടുത്ത കാലത്ത് മാത്രം മനസ്സിലാക്കപ്പെട്ട ആ വിവരങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. അതേസമയത്ത് പല ദശകളായി അത്വാറ എന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തിയിൽ മനുഷ്യസൃഷ്ടിയിൽ സംഭവിക്കുന്ന എല്ലാവിധ ദശാമാറ്റങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സ്വന്തം ദേഹങ്ങളിൽ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ സാക്ഷീകരിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുള്ളതിനെ ഓർമ്മിപ്പിച്ച ശേഷം ചില പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. വചനം 15. വാക്കർത്ഥം: അലം തറോ, നിങ്ങൾ കണ്ടില്ലേ? കൈഫ ഖലഖ, എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്. അല്ലാഹു, അല്ലാഹു. സബ സമാവാത്തിൻ, 7 ആകാശങ്ങളെ. ത്വിബാഖ, അടുക്കായി, തട്ടുതട്ടായി.

0: ഒന്നൊന്നിനുമീതെ അടുക്കുകളായ നിലയിൽ അള്ളാഹു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വചനം 16. വാക്കർത്ഥം. വജഅലൽ ഖമറ, ചന്ദ്രനെ ആക്കുകയും ചെയ്തു. ഫീഹിന്ന, അവയിൽ. നൂറൻ, ഒരു പ്രകാശം, വെളിച്ചം. വജഅല ശംസ, സൂര്യനെ ആക്കുകയും ചെയ്തു. സിറാജ, ഒരു വിളക്ക്.
1: വജഅല ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ,
0: അവയിൽ ചന്ദ്രനെ അവനൊരു പ്രകാശമാക്കുകയും ചെയ്തിരിക്കുന്നു, സൂര്യനെ ഒരു വിളക്കും ആക്കിയിരിക്കുന്നു. വചനം 17. വാക്കർത്ഥം. വല്ലാഹു, അല്ലാഹു. അംബതകും, നിങ്ങളെ ഉൽപ്പാദിപ്പിച്ചു, നിങ്ങളെ മുളപ്പിച്ചു, ഉത്ഭവിപ്പിച്ചു. മിനൽ അർദി, ഭൂമിയിൽ നിന്ന്. നബാതൻ, ഒരു ഉൽപാദനം ആയിട്ട്, ഒരു മുളയായിട്ട്.
1: വല്ലാഹു അംബതകും മിനൽ അർദി നബാത,
0: അല്ലാഹു തന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു ഉൽപാദനം ഉൽപാദിപ്പിച്ചിരിക്കുന്നു. വചനം 18. വാക്കർത്ഥം. സുമ്മ യുഈദുക്കും, പിന്നെ നിങ്ങളെ അവൻ ആവർത്തിക്കുന്നു, മടക്കുന്നു. ഫീഹ, അതിൽ. വയുഖ്രിജുക്കും, നിങ്ങളെ പുറത്തു വരുത്തുകയും ചെയ്യുന്നു. ഇഖ്റാജ, ഒരു പുറത്തു വരുത്തൽ.
1: ثم يعيدكم فيها ويخرجكم اخراجا,
0: പിന്നീട് നിങ്ങളെ അതിൽ വീണ്ടും മടക്കുകയും അതിൽ നിന്ന് ഒരു പുറത്തുവരുത്തൽ വരുത്തുകയും ചെയ്യുന്നു. 15 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അടുക്കുകളായ ഏഴ് ആകാശങ്ങൾ, സബ സമാവാതിൻ തിബാഖ എന്നതിൻ്റെ വിവക്ഷയെക്കുറിച്ച് സൂറത്തു മുൽക്ക് 3 വിവരണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ചന്ദ്രവെളിച്ചം സൂര്യവെളിച്ചത്തെ അപേക്ഷിച്ച് വളരെ ലഘുവായതാണല്ലോ. അതാകട്ടെ, സൂര്യൻ്റെ വെളിച്ചം തിരിച്ചടിക്കുന്നതിനാൽ ഉണ്ടാകുന്നതുമാണ്. സൂര്യനാണെങ്കിൽ സ്വയം പ്രകാശിക്കുന്നതും ഭൂമിക്കും ചന്ദ്രനും വെളിച്ചം നൽകുന്നതുമാകുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചന്ദ്രനെ പ്രകാശമാക്കി എന്നും സൂര്യനെ വിളക്കാക്കി എന്നും വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു പറഞ്ഞത്. ചെറുവാക്കുകളിൽ പോലും പല അന്തസാരങ്ങളും രഹസ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുക ഖുർആന്റെ ഒരു സവിശേഷതയാണല്ലോ. നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു ഉൽപ്പാദനം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാകുന്നു. ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ച് വ്യാപിക്കുന്നതുപോലെ മനുഷ്യൻ ഉത്ഭവിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. മനുഷ്യപിതാവിനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ഒന്നാമത്തെ ആ മനുഷ്യച്ചെടിയിൽ നിന്ന് പെരുകിയുണ്ടായതാണല്ലോ ഈ കോടാനുകോടി മനുഷ്യർ. ഇനി ഓരോരുവനെ സംബന്ധിച്ചു നോക്കുക. ഇന്ദ്രിയത്തിൽ നിന്നാണ് പ്രത്യക്ഷത്തിൽ അവൻ്റെ ഉത്ഭവമെങ്കിലും ഇന്ദ്രിയം ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണം ഭൂവിഭവങ്ങളിൽ നിന്നും അവ ഭൂമിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. വല്ലാഹു അംബതകും മിനൽ അർദി നബാത എന്നുള്ള 17 വചനത്തിന് അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ ഒരു സസ്യമായി മുളപ്പിച്ചു എന്ന് ഈ അടുത്ത കാലത്ത് ചില പുത്തൻ ചിന്താഗതിക്കാർ അർത്ഥം നൽകിക്കാണുന്നു. ഈ അർത്ഥത്തെ ആധാരമാക്കി ഡാർവിൻ്റെ പരിണാമവാദത്തിന് ഖുർആന്റെ സാക്ഷ്യമുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ അവർ ശ്രമിച്ചും കാണുന്നു. അഥവാ മനുഷ്യനൊരു കാലത്ത് സസ്യമായിരുന്നുവെന്നും ക്രമേണ പരിഷ്കരിച്ചു മനുഷ്യരൂപത്തിലെത്തിയതാണെന്നുമാണ് ഈ സമർത്ഥനം. ഖുർആന്റെ പ്രസ്താവനകൾക്കും ഇസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും വിരുദ്ധമായ ഈ സിദ്ധാന്തത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല പല ശാസ്ത്ര പണ്ഡിതന്മാർ പോലും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഓരോ കാലത്തും പുതുതായി രംഗപ്രവേശം ചെയ്യുന്ന പുത്തൻ സിദ്ധാന്തങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ന്യായീകരണമുണ്ടാക്കുവാൻ മുതിരുന്നത് ചില ആധുനിക പണ്ഡിതന്മാർ ഇന്നൊരു പരിഷ്കാരമാക്കിയിരിക്കുകയാണല്ലോ. അംബത എന്ന ക്രിയക്ക് മുളപ്പിച്ചു ഉൽപ്പാദിപ്പിച്ചു എന്നും നബാത്തുൻ എന്ന പദത്തിന് മുള, ചെടി, ഉൽപാദനം എന്നിങ്ങനെയും അർത്ഥങ്ങൾ വരുമെന്നതിൽ തർക്കമില്ല. അക്കാരണത്താൽ ഈ പുതിയ അർത്ഥം വകവെക്കുവാൻ തരമില്ല. ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സൂറത്തു ആലിമ്രാൻ 37 വചനത്തിൽ അള്ളാഹു മറിയം അലൈഹിസ്സലാമയെ പറ്റി പ്രസ്താവിച്ചത് നോക്കുക. അള്ളാഹു അവളെ നല്ലതായ ഒരു ഉൽപാദനം ഉൽപാദിപ്പിക്കുകയും അവളെ സക്കരിയാക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്തു. അതായത് മറിയമിന്റെ ഉത്ഭവവും വളർച്ചയും അള്ളാഹു നല്ല നിലയിലാക്കുകയും അവരുടെ രക്ഷാകർത്തൃത്വം സക്കരിയ നബി അലൈഹിസ്സലാമക്ക് നൽകുകയും ചെയ്തുവെന്ന് സാരം. ഇക്കൂട്ടർ കൽപ്പിച്ച അർത്ഥപ്രകാരമാണെങ്കിൽ ഇതിന് അള്ളാഹു അവളെ ഒരു നല്ല സസ്യമാക്കി മുളപ്പിച്ചു എന്ന് അർത്ഥം പറയണമല്ലോ. അഥവാ മറിയം ആദ്യം ഒരു ചെടിയായിരുന്നുവെന്നും പിന്നീട് മനുഷ്യരൂപത്തിലായെന്നും അനന്തരം സക്കരിയ നബിയെ ഏൽപ്പിച്ചുവെന്നും ഇതിന് വ്യാഖ്യാനവും നൽകേണ്ടി വരും. കഷ്ടം. ഇത്രയും അപലപനീയവും ബാലിശവുമായ പുതിയ അർത്ഥ വ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ ഇവർക്ക് ഖുർആന്റെ പേരിൽ എന്തും പറയുവാൻ ധൈര്യക്ഷയമുണ്ടാവില്ലെന്ന് തോന്നിപ്പോകുകയാണ്. അള്ളാഹു അവർക്കും നമുക്കും നേർമാർഗം കാണിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒടുക്കം എല്ലാവരെയും അതേ മണ്ണിലേക്കു തന്നെ രണ്ടാമതും തിരിച്ചയക്കുന്നു. ശവം മണ്ണിൽ മൂടപ്പെടട്ടെ, അല്ലെങ്കിൽ ദഹിപ്പിക്കപ്പെടട്ടെ, ഏതായാലും ഒടുക്കം മണ്ണിൽ തന്നെ ലയിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നതും കണ്ടറിയുന്നതുമാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന അള്ളാഹു മനുഷ്യനെ ഒന്നുകൂടി പുറത്തു വരുത്തുക തന്നെ ചെയ്യും. അതത്രേ പുനരുദ്ധാനം. ഇതിലെന്താണ് ഇത്ര അസാംഗത്യം? ഒന്നുമില്ല.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ നൂഹ് 13-18 വരെ വചനങ്ങൾ.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുടെ

0: ിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ.

0: വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫാസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക്കർ റുസുലു ഫദ്ദ

0: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫാസി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ, എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം, അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം, അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയും.

0: ചെയ്യുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്. എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കിഡ്സ് ടൈം. സൂറ അൽ കഹ്ഫ് 70 മുതൽ 81 വരെ വചനങ്ങൾ. കൂടെ ചേരുന്നു ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറ അൽ കഹ്ഫ് 70 മുതൽ 81 വരെ വചനങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ സൂറത്തു ആല ഇംറാൻ 32 മുതൽ അവസാനം വരെയും സൂറത്തു നിസാ ആദ്യം മുതൽ 73 വരെയുമുള്ള ആയത്തുകളുടെ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തു ആല ഇമ്രാൻ 32 മുതൽ അവസാനം വരെയും സൂറത്തു നിസാ ആദ്യം മുതൽ 73 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഒമർ.
4: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ. ഇന്നഹും ഇന്ന നൂന് മണിക്ക നന്നായിട്ട് കുന്നത്ത് യറൗനഹു ചെറിയൊരു മദ്ദ് യറൗനഹു ബഈദ. വനറാഹു ഖരീബ. യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസില് കൽ മുഹൽ. വതകൂനുൽ ജിബാലു കൽ ഇഹൻ. വലാ യുസ്അലു ഹമീമുൻ ഹമീമ. ഹമീമുൻ തൻവീന് ശേഷം ഹ ആണ്, ഇൽഹാറാണ്. യുസ് ഹമീമുൻ ഹമീമ. യുബസ്സറൂനഹും, അവിടെ നിർത്തണം, വഖ്ഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ മിൻ അദാബി യൗമി ഇദിം ബിബനീ. മിൻ അദാബ് നുൻസാക്കിന് ശേഷം അയിനാണ്, ഇൽഹാറാണ് നിയമം. മിൻ അദാബി,
5: മിൻ അദാബി.
4: ആ പിന്നെ യൗമി ഇദിൻ, യൗമി ഇദിൻ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ തന്നെ ഓതണം. യൗമ അല്ല, യൗമി ഇദിംബി. യൗമി ഇദിംബി തൻവിന് ശേഷം ബ ആണ്. അപ്പോൾ അതിനെ മീമാക്കി മാറ്റി കുന്നത്തോടു കൂടി ഉച്ചരിക്കണം. ശേഷം നന്നായിട്ട് മണിക്ക. പിന്നെ ജമീഅൻ സുമ്മ, അതും അങ്ങനെ തന്നെ ഇഖ്ഫാ. പിന്നെ വീണ്ടും അതാ സുമ്മ മീമ ശബ്ദതയാണ്. കല്ല إنها للا. إن للا نزاعة للشواء. نزاعة تنوين ششن لامان. അപ്പോൾ ഒട്ടും മണിക്കേടില്ല, പക്ഷേ ഇരട്ടിപ്പിക്ക. ഇദ്ഗാം ബിലാഗുന്ന. തദുഉ മൻ അദ്ബറ. മൻ അദ്ബറ നൂന് സാക്കിന് ശേഷം ഹംസയാണ്. മൻ അദ്ബറ ഇൽഹാർ. മൻ അദ്ബറ വജമഅ ഫഔഹ. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. ഇദാ മസ്സഹു ശർറു ജസൂഅ. ഇദാ മസ്സഹു ഖൈറു മനൂഅ. ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. വല്ലദീന ദായിമൂൻ മദ് മുത്തസിൽ. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ അക്കൊമ്മലൂം അക്കൊമ്മ തെന്നുവിന് ശേഷം മീമാണ്. നന്നായിട്ട് മണിക്കുക. ഇതോം ബെഗുന്ന ലിസ്സ ഇലിവൽ മഹറൂം. അത്ര മതി. ഇനി ഓതാം ഇന്നഹും യറൗനഹും നോക്കാം കേട്ടോ. ആറാം താഴത്തും തരും.

0: യസ്അലു ഹമീമുൻ എന്നാണ്, ഹമീമനല്ല. വല യസ്അലു ഹമീമുൻ ഹമീമ,
1: വല യസ്അലു ഹമീമുൻ ഹമീമ.
0: യുബസ്സറൂനഹും,
1: യുബസ്സറൂനഹും.

0: للسائل والمحروم.
1: للسائل والمحروم.
2: وآخر دعوانا أن الحمد لله رب العالمين.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മആരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാർക് ബിൻ ഒമർ.
4: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ. സൂറത്തുൽ ബഖറ 127-128 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ അബ്ദുഷക്കൂർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 126 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ ഇന്ന് 127-128 ആയത്തുകളാണ് എടുക്കുന്നത്.

0: വഇദ് യർഫഉ വഇദ്. ശ്രദ്ധിക്കേണ്ടത് ദാലിന് സുക്കൂൻ ഒന്ന് ഖൽഖല ചേരുന്നത് വഇദ് യർഫഉ അല്ല വഇദ് യർഫഉ. അതുപോലെ ദാലിൻ്റെ ശബ്ദം അല്ലെങ്കിൽ മഖ്റജ് ആ ഒരു ഉച്ചാരണം വഇസ് എന്നോ വഇദ് എന്നോ ആവരുത്. വഇദ് യർഫഉ ഐൻ്റെ ശബ്ദവും അതുപോലെ തന്നെ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. വഇദ് യർഫഉ യർഫഉ അല്ല യർഫഉ. ഇബ്രാഹീമുൽ ഇബ്രാ ബാഇനെ ഖൽഖല ചെയ്യണം, അത് ശരിക്കും കേൾക്കണം. ഇബ്രാഹീമു ഇബ്രാഹീമു മീമിന് ദമ്മാണ്, ഇബ്രാഹീമൽ ഖവാഇദ് എന്ന് പറയരുത്. ഇബ്രാഹീമുൽ ഖവാഇദ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ വഇസ്മാഈൽ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്. ഇനി കൂട്ടി ഓതുമ്പോൾ വഇസ്മാഈൽ റബ്ബന തഖബ്ബൽ മിന്ന റബ്ബന തഖബ്ബൽ തഖബ്ബൽ മിന്ന. നൂൻ ശദ്ദ് മണിക്കണം. മിന്ന നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തണം. ഇന്നക അൻത ഇന്നക, ഇവിടെ നൂനിന് ശബ്ദമുണ്ട്, മണിക്കണം. അൻത നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാവും ബിഗുന്ന. അൻത അൻതസ്സമീഉൽ അലീം അൻതസ്സമീഉൽ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. അൽ അലീം ഇവിടെയും ഐൻ മഖ്റജ്, പ്രത്യേകം ശ്രദ്ധിക്കണം. സമീഉൽ അലീം അല്ല, ഹംസയല്ല, അയിനാണ്. ഇന്നക അൻതസ് സമീഉൽ അലീം. അടുത്ത ആയത്ത് റബ്ബന വജ്അൽന റബ്ബന റാ റബ്ബന വജ്അൽന ജീമിനെ ഖൽഖല ചെയ്യണം, അവിടെ സുക്കൂനാണ്. വജ് ജീം ശരിക്കും കേൾക്കണം. വജ്അൽന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. വജ്അൽന അല്ല വജ്അ. വജ്അൽന മുസ്ലിമൈനി ലക മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിന വമിൻ സാക്കിന നൂനിന് ശേഷം ദാല് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വമിൻ ദുർരിയ്യതിന. അതുപോലെ ദാലിൻ്റെ ഉച്ചാരണവും ആ ശബ്ദം സുറിയത്തിന എന്നോ ദുർറിയത്തിന എന്നോ ആവരുത്. ദുർറിയത്തിന റായിനെ തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർരി ഇവിടെ അധികം ആളുകളും ദുർറിയത്തിന എന്ന് പറയാൻ അല്ലെങ്കിൽ ഓതാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അറിയാത്ത ആളുകൾ ദുർറിയത്തിന ദുർറിയത്തിന ദുർറിയത്തിന ഉമ്മത്തൻ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ദുർരിയ്യത്തിന ഉമ്മതൻ. ഇനി ഉമ്മതൻ മീമിൻ ശദ്ദ് മണിക്കണം. ഉമ്മതൻ മുസ്ലിമതൻ ഉമ്മതൻ തൻ തൻവീനു ശേഷം മീം തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഉമ്മതൻ മുസ്ലിമതൻ ഇത് ഗാം ബിഗുന്ന മുസ്ലിമതൻ ലക് മുസ്ലിമതൻ തൻവീനു ശേഷം ലാം ഇത് ഗാം ബിലാഗുന്ന മണിക്കാതെ ലാമിലേക്ക് തൻവീനിനെ കൂട്ടി ലയിപ്പിക്കണം. മുസ്ലിമതൻ ലക് ഇത് ഗാം ബിലാഗുന്ന. ഇനി ലക് അവിടെ നിർത്തുകയാണ് എങ്കിൽ മുസ്ലിമതൻ ലക് ലക് ഇങ്ങനെയാണ് നിർത്തേണ്ടത്. കൂട്ടി ഓതുകയാണെങ്കിൽ മുസ്ലിമത്തൽ ലക വ അരിന മനാസിക്കന വ അരിന വ അറിന അല്ല വ അരിന മനാസിക്കന. വളരെയധികം ശ്രദ്ധിക്കണം. മനാസിക്കന കാഫിന് ഫത്ഹാണ്, സുക്കൂനല്ല. മനാസിക്കന എന്ന് പറയരുത്, മനാസിക്കന. വ തുബ് അലൈന വ തുബ് വ തുബ് ബാഇനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അലൈന അലൈന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. വതുബ് അലൈന ഇന്നക നൂറിന് ശദ് മണിക്കണം. വ എന്ന അക്ഷരത്തിന് ഷദ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നല്ല അർറഹീം എന്ന് പറയരുത്, അർറഹീം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ ഇവിടെ അർറഹീം ആയത്തിൻ്റെ അവസാനത്തിലുള്ള ആ മദ് മദ് ആയതിൽ സുക്കൂൻ, 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഒന്നുകൂടെ ഓതാം.
1: وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ

0: സൂറത്തുൽ ബഖറയിലെ 127, 128 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ പഠിക്കുവാനും ഓതുവാനും ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 127, 128 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം, സൂറത്തു മഅാരിജ് 1 മുതൽ 44 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അൽ ജാമിൽ.

0: നിങ്ങൾ കേട്ട്
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 537 നിന്ന് ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 537 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് സഅദ് അൽഗാമിദി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.

പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാഫ് 16 മുതൽ 45 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് ബന്ദർ ബലീല.

ولقد خلقنا الإنسان ونعلم ما توسوس به نفسه

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാഫ് 16 മുതൽ 45 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജാദിയ 12 മുതൽ 21 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

فضله ولتبتغوا من فضله ولعلكم تشكرون.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ജാതിയ 12 മുതൽ 21 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്തുബൈത്തി.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ബഖറയാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാരായണം ഒരു അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന അതേ രൂപത്തിൽ പാരായണം നിർവഹിക്കപ്പെടുന്ന സമയങ്ങളിൽ കൂടെ ഓതാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടുകയാണ്. സൂറത്തുൽ ബഖറ 108 മുതൽ 112 വരെ വചനങ്ങൾ ഇപ്പോൾ നമുക്ക് പഠിക്കാം. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാഅല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 108 മുതൽ 112 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പരിപാടിയിൽ സൂറ ഇൻസാൻ 7 മുതൽ 16 വരെ വചനങ്ങളുടെ ശബ്ദാവിഷ്കാരം.
3: വചനം 7. വാക്കർത്ഥം: യൂഫൂന, അവർ നിറവേറ്റും അഥവാ വീട്ടും. ബിന്നദിരി, നേർച്ചയെ, പ്രതിജ്ഞയെ. വയഹാഫൂന, അവർ ഭയപ്പെടുകയും ചെയ്യും. യൗമൻ, ഒരു ദിവസത്തെ. കാന ഷർറുഹു, അതിൻ്റെ തിന്മ അഥവാ കെടുതി ദോഷം ആകുന്നു. മുസ്തത്വീറൻ, പാറിപ്പരക്കുന്ന അഥവാ പടർന്നു പിടിക്കുന്ന.
4: യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ഷർറുഹു മുസ്തത്വീറ.
3: അവർ നേർച്ചയെ നിറവേറ്റുകയും തിന്മ പാറിപ്പരക്കുന്ന അഥവാ ആപത്തുകൾ വ്യാപിക്കുന്നതായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു. വചനം 8. വാക്കർത്ഥം: വയുത്വഇമൂന, അവർ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യും. അത്വആമ, ഭക്ഷണ സാധനം. അലാ ഹുബ്ബിഹി, അതിനോട് സ്നേഹമുള്ളതോടെ അഥവാ പ്രേമത്തോടെ. മിസ്കീനൻ, സാധുവിന്, പാവപ്പെട്ടവന്. വയതീമൻ, അനാഥക്കുട്ടിക്കും. വ അസീറൻ, ബന്ധനസ്ഥനും അഥവാ ചിറയിൽപ്പെട്ടവനും. ഭക്ഷണത്തിന് പ്രേമമുള്ളതോടെ തന്നെ സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. വചനം 9. വാക്കർത്ഥം: ഇന്നമാ നുത്വഇമുക്കും, നിശ്ചയമായും നാം നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ലിവജ്ഹില്ലാഹി, അള്ളാഹുവിൻ്റെ തിരുമുഖത്തിന് അഥവാ പ്രീതിക്ക് വേണ്ടി മാത്രം. ലാനുരീദു, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മിൻകും, നിങ്ങളിൽ നിന്ന്. ജസാഅൻ, ഒരു പ്രതിഫലവും. വലാ ശുക്കൂറ, ഒരു നന്ദിയും കൃതജ്ഞതയും ഇല്ല.

0: അവർ പറയും, നിശ്ചയമായും അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ, നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല. വചനം 10. വാക്കർത്ഥം: ഇന്ന നഖാഫു, ഞങ്ങൾ ഭയപ്പെടുന്നു. മിർ റബ്ബിന, ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്ന്. യൗമൻ, ഒരു ദിവസത്തെ. അബൂസൻ, മുഖം ചുളിക്കുന്ന അഥവാ കഠിനമായ. ഖംത്വരീറ, അതിദുസ്സഹമായ അഥവാ കഠോരമായ.
1: إِنَّا نَخَافُ مِن رَّبِّنَا يَوْمًا عَبُوسًا قَمْطَرِيرًا.
0: വിഷാദപ്പെട്ട് മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്നും ഞങ്ങൾ ഭയപ്പെടുന്നു. 7 മുതൽ 10 വരെ വചനങ്ങളുടെ വിശദീകരണം. ആ പുണ്യവാന്മാർ അത്രയും അനുഗ്രഹീതരായിത്തീരുമാറ് അവരിലുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തായിരുന്നുവെന്ന് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. തങ്ങളുടെ മേൽ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കടമകളും, തങ്ങൾ ചെയ്തുകൊള്ളാമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്തതുമൂലം തങ്ങളുടെ മേൽ നിർബന്ധമായി തീർന്ന മറ്റ് കടമകളും ശരിക്കും നിറവേറ്റുക, ആപത്ത് നിറഞ്ഞതായ ഖിയാമത്ത് നാളിനെക്കുറിച്ച് സദാ ഭയമുള്ളവരായിരിക്കുക, സാധുക്കൾക്കും അനാഥകൾക്കും ബന്ധനസ്ഥരായ ആളുകൾക്കും അന്നദാനം ചെയ്യുക മുതലായവയത്രേ പ്രസ്തുത ഗുണങ്ങൾ. ചുരുക്കത്തിൽ, അല്ലാഹുവിനോടുള്ള കടപ്പാടുകളും സഹജീവികളോടുള്ള കടപ്പാടുകളും അവർ നിർവഹിച്ചിരുന്നുവെന്ന് പറയാം. ബന്ധനസ്ഥരായ ആളുകൾക്ക് അന്നദാനം ചെയ്യുന്നതിൽ മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ വ്യത്യാസമില്ലാത്തതാണ്. ജയിലിലടക്കപ്പെട്ടവരും മറ്റു തരത്തിൽ ബന്ധിക്കപ്പെട്ടവരും അതിൽ ഉൾപ്പെടുകയും ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടതുപോലെ, ഖുർആൻ അവതരിച്ച കാലത്തുണ്ടായിരുന്ന ബന്ധനസ്ഥർ മിക്കവാറും മുശ്രിക്കുകളായിരുന്നുവെന്ന് വ്യക്തമാണല്ലോ. ബദർ യുദ്ധത്തിൽ ചിറപിടിക്കപ്പെട്ടവരോടു പോലും നല്ല നിലക്ക് പെരുമാറുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നതും സ്വഹാബികൾ അവരോട് അതിഥികളെന്ന പോലെ പെരുമാറിയിരുന്നതും അവർക്ക് ഭക്ഷണം നൽകിയതിനു ശേഷമല്ലാതെ തങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നതും സ്മരണീയമാകുന്നു. ധനത്തിന് ആവശ്യവും അതിനോട് പ്രേമവും ഉള്ളപ്പോൾ അത് ദാനധർമ്മങ്ങളിൽ വിനിയോഗിക്കുന്നത് ഉടമസ്ഥന്റെ ത്യാഗ മനസ്ഥിതിയും അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലത്തിൽ അയാൾക്കുള്ള ആഗ്രഹവുമാണ് കാണിക്കുന്നത്. അത് ഭക്ഷണസാധനം കൂടിയാകുമ്പോൾ വിശേഷിച്ചും. അതുകൊണ്ടാണ് ഭക്ഷണസാധനത്തോട് പ്രേമമുള്ളതോടെ തന്നെ അവർ ഭക്ഷണം നൽകും. വയുത്വഇമൂന ത്വആമ അലാ ഹുബ്ബിഹി എന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നതും. പുണ്യകർമ്മങ്ങളെപ്പറ്റി പ്രസ്താവിക്കുന്ന മധ്യയെ വആതൽ മാല അലാ ഹുബ്ബിഹി, ധനത്തോട് പ്രേമമുള്ളതോടെ അത് നൽകുകയും എന്ന് സൂറത്തുൽ ബഖറ 177 പ്രസ്താവിച്ചു കാണാം. സൂറത്തു ആലു ഇമ്രാൻ 92, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്നതേയല്ല. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു നബി വചനം ഇപ്രകാരമാകുന്നു: ധർമ്മത്തിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ധനത്തിന് മോഹിച്ചും ദാരിദ്ര്യത്തെ ഭയന്നും കൊണ്ട് നീ ആരോഗ്യവാനും അത്യാർത്ഥിയുള്ളവനുമായിരിക്കെ ചെയ്യുന്ന ധർമ്മമാകുന്നു. കീർത്തിക്കും പേരിനും വേണ്ടിയോ, ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയോ, അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങിയോ, അല്ലെങ്കിൽ ധർമ്മം വാങ്ങുന്നവരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ നന്ദി പ്രകടനമോ പ്രതീക്ഷിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും താൽപ്പര്യത്തെ മുൻനിർത്തിയോ മനുഷ്യർ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ സജ്ജനങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ ലക്ഷ്യം അതൊന്നുമായിരിക്കയില്ല. അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കലും ഖിയാമത്ത് നാളിലെ ഭീകര വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടലും മാത്രമായിരിക്കും. തങ്ങളുടെ പക്കൽ നിന്ന് ധർമ്മം സ്വീകരിക്കുന്നവരിൽ നിന്ന് ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു പ്രതിഫലം തങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നോ അവർ തങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണമെന്നോ അവർക്ക് ഉദ്ദേശമുണ്ടായിരിക്കുകയില്ല. ഇതാണ് 9-10 വചനങ്ങളിൽ അവരുടെ വാക്കുകളിലൂടെ തന്നെ അല്ലാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ പാപങ്ങളുടെ നേരെയുള്ള അനുകമ്പയോ പൊതുവിഷയങ്ങളിലുള്ള ഔത്സുക്യമോ കാരണമായി നല്ല വിഷയങ്ങളിൽ ധനം ചെലവഴിക്കുന്നതായാൽ തന്നെയും അല്ലാഹുവിങ്കൽ ശരിയായ പുണ്യകർമ്മമായി തീരണമെങ്കിൽ അല്ലാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആയിരിക്കണം അതിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വഇന്നമാനവ, ഓരോ മനുഷ്യനും അവൻ എന്തു ഉദ്ദേശിച്ചോ അതാണ് ഉണ്ടാകുക എന്നാണല്ലോ നബിവചനം. ഉപകാരം ചെയ്തവരോട് നന്ദി കാണിക്കൽ മനുഷ്യന്റെ കടമയത്രേ. ലാ യഷ്കുറുല്ലാഹു മല്ലം യഷ്കുരിന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല. അബൂദാവൂദ്, അത്തിർമിതി. പക്ഷേ ഉപകാരം ചെയ്യുന്നവൻ അത് ഉന്നം വെച്ചുകൂടാ എന്നേയുള്ളൂ. അതുപോലെ തന്നെ ചെയ്ത ഉപകാരം എടുത്തു പറയാനും പാടില്ലാത്തതാകുന്നു. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ, അൽ ബഖറ 264. ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞും ഉപദ്രവം ചെയ്തും നിങ്ങളുടെ ധർമ്മങ്ങളെ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. തങ്ങളുടെ പക്കൽ നിന്ന് അന്നദാനങ്ങൾ സ്വീകരിക്കുന്നവരെ അഭിമുഖീകരിച്ചുകൊണ്ട് സജ്ജനങ്ങൾ പറയുന്ന വാക്കുകളാണ് 9-10 വചനങ്ങളിൽ അല്ലാഹു ഉദ്ധരിച്ചിരിക്കുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ അതുമൂലം അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ അവ വാങ്ങുന്നവരിൽ നിന്ന് യാതൊന്നും തന്നെ പകരം ലഭിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അവരോട് വ്യക്തമാക്കുന്നത് നല്ലതാണെന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. വല്ലാഹു ആലം.
2: വചനം 11. വാക്കർത്ഥം: ഫവഖാഹും, അതിനാൽ അവർക്ക് കാത്തുകൊടുക്കും അഥവാ അവരെ രക്ഷിക്കുന്നതാണ്. അല്ലാഹു, അല്ലാഹു. ഷർറ, തിന്മയെ അഥവാ ആപത്തിനെ, തിന്മയിൽ നിന്ന്. ദാലിക്കൽ യൗമി, ആ ദിവസത്തിൻ്റെ. വലക്കാഹും, അവർക്കവൻ ഇട്ടുകൊടുക്കുകയും ചെയ്യും. നദ്റതൻ, പ്രസന്നത, തിളക്കം, ഭംഗി. വസുറൂറൻ, സന്തോഷവും.
1: فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا.
2: അതിനാൽ ആ ദിവസത്തിന്റെ തിന്മയെ അഥവാ ആപത്തിനെ അല്ലാഹു അവർക്ക് കാത്തുകൊടുക്കുന്നതാണ്. അവർക്ക് പ്രസന്നതയും സന്തോഷവും അവൻ ഇട്ടുകൊടുക്കുകയും ചെയ്യും. വചനം 12. വാക്കർത്ഥം: വജസാഹും, അവർക്ക് അവൻ പ്രതിഫലം നൽകുകയും ചെയ്യും. ബിമാ സ്വബറു, അവർ ക്ഷമിച്ചതുകൊണ്ട്. ജന്നതൻ, സ്വർഗം അഥവാ തോട്ടം. വഹരീറൻ, പട്ടും.
1: വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ,
2: അവർ ക്ഷമിച്ചതു നിമിത്തം അവർക്ക് സ്വർഗീയ തോട്ടവും പട്ടും അവൻ പ്രതിഫലം കൊടുക്കുന്നതുമാണ്. വചനം 13. വാക്കർത്ഥം: മുത്തഖീന, ചാരിയിരിക്കുന്നവരായിക്കൊണ്ട്. ഫീഹ, അതിൽ. അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിൽ. ലാ യറൗന, അവർ കാണുകയില്ല. ഫീഹ, അതിൽ. ശംസൻ, സൂര്യനെ അഥവാ വെയിൽ. വലാ സംഹരീറൻ, അതിശൈത്യവും കാണുകയില്ല.

0: അതിൽ അലങ്കൃത കട്ടിലുകളിൽ ചാരിയിരുന്നു കൊണ്ട് അവർ സുഖിക്കും. വെയിലാകട്ടെ കടും തണുപ്പാകട്ടെ അതിലവർ കാണുകയില്ല. വചനം 14 വാക്കർത്ഥം. വദാനിയതൻ, അടുത്തതായിക്കൊണ്ടും. അലൈഹിം, അവരുടെ മേൽ. ളിലാലുഹ, അതിലെ തണലുകൾ. വദുല്ലിലത്ത്, എളുപ്പമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അഥവാ നിഷ്പ്രയാസം സൗകര്യപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഖുതൂഫുഹ, അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ അഥവാ പഴക്കുലകൾ. തദ്ലീലൻ, ഒരു എളുപ്പമാക്കൽ.
1: ودانيه عليهم ظلالها وذللت قطوفها تذليلا
0: അതിലെ തണലുകൾ അഥവാ മരക്കൊമ്പുകൾ അവർക്കു മീതെ അടുത്തതായി കൊണ്ടുമായിരിക്കും. അതിലെ പഴക്കുലകൾ നിഷ്പ്രയാസമാക്കി സൗകര്യപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നതാണ്. വചനം 15 വാക്കർത്ഥം. വയുത്വാഫു, ചുറ്റി നടക്കപ്പെടും. അലൈഹിം, അവരിൽ. ബിആനിയത്തിൻ, പാത്രങ്ങളുമായി. മിം ഫിദ്വത്തിൻ, വെള്ളിയാലുള്ള. വഅക്വാബിൻ, കോപ്പകളുമായും അഥവാ കൂജകളുമായും. കാനത്ത്, അവയായിരിക്കുന്നു. ഖവാരീറ, പളുങ്കുകൾ അഥവാ സ്ഫടികങ്ങൾ.

0: വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളും സ്ഫടികങ്ങളായ കൂജകളുമായി അവരിലൂടെ ചുറ്റി നടക്കപ്പെടുകയും ചെയ്യും. വചനം 16 വാക്കർത്ഥം ഖവാരീറ, അതായത് പളുങ്കുകൾ. മിൻ ഫിദ്ദത്തിൻ, വെള്ളി കൊണ്ടുള്ള. ഖദ്ദറൂഹ, അതിനവർ കണക്കാക്കിയിരിക്കുന്നു. തഖ്ദീറൻ, ഒരു കണക്കാക്കൽ.
1: قوارير من فضة قدروها تقديرا,
0: അതായത് വെള്ളി കൊണ്ടുള്ള സ്ഫടികമയമായ പാത്രങ്ങൾ, അവർ അവയ്ക്ക് ഒരു തോത് നിർണയപ്പെടുത്തുന്നതാണ്. 11 മുതൽ 16 വരെ വചനങ്ങളുടെ വിശദീകരണം. തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിലും സ്വന്തം ആവശ്യങ്ങൾ അവഗണിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലുമെല്ലാം അവർ അതിയായ ക്ഷമയും സഹനവും കൈക്കൊള്ളേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതുനിമിത്തം അള്ളാഹു അവർക്ക് കൊടുത്തിരുന്ന കണക്കറ്റ അനുഗ്രഹങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് ഈ വചനങ്ങളിലും അടുത്ത വചനങ്ങളിലും കാണുന്നത്. അതെ, അവർ ഇച്ഛിച്ചിരുന്നതുപോലെ ഖിയാമത്ത് നാളിലെ ഭയങ്കരതകളിൽ നിന്നെല്ലാം അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുകയും അതിനു പുറമെ അവർണനീയമായ സ്വർഗീയ സുഖസൗകര്യങ്ങൾ കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരിപൂർണ സംതൃപ്തിയും അതിരറ്റ സന്തോഷവും കാലാകാലം അവരെ ആശ്ലേഷിച്ചുകൊണ്ടിരിക്കും. പഴങ്ങൾക്ക് ആവശ്യം തോന്നുമ്പോൾ ഇരുന്നോ നിന്നോ കിടന്നോ നിഷ്പ്രയാസം പറിച്ചെടുക്കുവാൻ സാധിക്കും.

ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 113-ാമത്തെ വചനമായിരുന്നു അവസാനമായി നമ്മൾ വിശദീകരണ സഹിതം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ, സൂറത്തു സ്വാഫാത്തിലെ 114-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. വലഖദ് മനന്ന, തീർച്ചയായും നാം ദാക്ഷിണ്യം അഥവാ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അല മൂസ, മൂസയുടെ മേൽ. വഹാറൂൻ, ഹാറൂൻ്റെയും. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ പ്രവാചകന്മാർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും തൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്കും അനുഗ്രഹങ്ങൾ ചെയ്തതായി എടുത്തു പറയുകയാണ്. ഐ അൻഅംന അലൈഹിമ, ആ രണ്ടു പേർക്കും നാം നിഅമത്തുകൾ ചെയ്തിരിക്കുന്നു. വനിഅമുല്ലാഹി സുബ്ഹാനഹു വതആല തകൂനു ബിജൽബിൽ മനാഫിഇ വദഫ്ഇൽ മദാർ, അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾ അത് പ്രയാസങ്ങൾ ദൂരീകരിക്കലും അനുഗ്രഹങ്ങൾ എത്തിച്ചു തരലും ആകുന്നു. വൽ മനാഫിഉ നൗആൻ, ഉപകാരപ്രദമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് രണ്ട് ഇനത്തിലാകുന്നു. ദുന്യവിയ വ ദീനിയ, ഒന്ന് മതപരമായ അനുഗ്രഹവും മറ്റൊന്ന് ഭൗതികമായ അനുഗ്രഹങ്ങളും. വദ്ദുൻ ദീനിയ അഅ്ലമു മിന ദുന്യവിയ, എന്നാൽ ദീനിയായിട്ടുള്ള മതപരമായിട്ടുള്ള അനുഗ്രഹങ്ങളാകുന്നു ദുന്യവിയായ അനുഗ്രഹത്തേക്കാൾ ശ്രേഷ്ഠകരം. വല്ലാഹു സുബ്ഹാനഹു വതആല അൻഅമ അല മൂസ വഹാറൂൻ ബിനിഅമിൻ കസീറ, അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്കും ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു. ദീനിയത്തൻ വ ദുനിയവിയ, മതപരവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ. ഫമിനൻ നിഅമി അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഇജ്തബാഹുമ വസ്തഫാഹുമ വഖ്താറഹുമ, അല്ലാഹു അവരെ തെരഞ്ഞെടുത്തു എന്നത്, അല്ലാഹു അവരെ പ്രത്യേകമാക്കി എന്നത് അവർക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ശ്രേഷ്ഠമായ അനുഗ്രഹമാകുന്നു. വനബ്ബഅഹുമ വഅർസലഹുമ ഇലാ ഫിർഔൻ വമലഇഹി, അതേപോലെ തന്നെ അല്ലാഹു അവർക്ക് നുബുവത്തും റിസാലത്തും നൽകി എന്നതും ഫിർഔനിലേക്ക് അവർ നിയോഗിക്കപ്പെട്ടു എന്നതും അല്ലാഹു ചെയ്ത അതിമഹത്തായ അനുഗ്രഹമാകുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, യദ്കുറു തആല മാ അൻഅമ ബിഹി അലാ മൂസ വഹാറൂൻ മിനൻ നുബുവ, അല്ലാഹു ഹാറൂൻ നബിക്കും മൂസ നബിക്കും ചെയ്ത അനുഗ്രഹം അതിലേറ്റവും ശ്രേഷ്ഠം അത് നുബുവത്താകുന്നു. വൻ നജാതു ബിമൻ ആമന മഅഹുമാ മിൻ ഖഹരി ഫിർഔൻ വഖൗമി, അതേപോലെ തന്നെ മൂസ നബിയിൽ വിശ്വസിച്ച ആളുകളെ ഫിർഔനിൻ്റെ ക്രൂരമർദ്ദനങ്ങളിൽ നിന്ന് അവൻ്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് അല്ലാഹു രക്ഷിച്ചു എന്നതാകുന്നു മറ്റൊന്ന്. വമാ കാന യഅതമിദുഹു ഫീ ഹഖിഹിം മിനൽ ഇസാഅത്തിൽ അളീമ മിൻ ഖത്ലിൽ അബ്നാഇ വസ്തിഹ്യാഇ നിസാ, ഫിർഔൻ ചെയ്തിരുന്ന ക്രൂരമായ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ഒന്ന് ഇസ്രായേല്യരെ വളരെ മോശക്കാരാക്കി ദുർബലന്മാരാക്കി എന്നത്. അതുപോലെ തന്നെ അവരിലെ ആൺകുട്ടികളെ വധിക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്നത്. വസ്തഅമലഹും ഫീ അഖസ്സിൽ അഷിയാ, ഏറ്റവും മോശമായ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കു വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. സുമ്മ ബഅദ ഹാദാ കുല്ലിഹി നസറഹും അലൈഹിം വ അഖറ അഅയുനഹും മിൻഹും ഫഗലബൂഹും വ അഖദു അർദഹും വ അംവാലഹും, എന്നാൽ ഇതിനെല്ലാം ശേഷം അല്ലാഹു അവരെ സഹായിക്കുകയും അവർക്ക് കൺകുളിർമ നൽകുകയും അവർ അതിജയിക്കുകയും ആ പ്രദേശങ്ങൾ, ഫിറഔൻ അടക്കി ഭരിച്ചിരുന്ന പ്രദേശങ്ങളെ അല്ലാഹു അവർക്ക് നൽകുകയും ചെയ്തു. വമാ കാനു ജമഊഹു തൂല ഹയാത്തിഹിം, അവർ ദീർഘകാലമായി കൈയടക്കി

വെച്ചിരുന്ന എല്ലാം അള്ളാഹു അവരിൽ നിന്ന് ഈ ആളുകൾക്ക് ദുർബലന്മാരെന്ന് കരുതിയിരുന്ന ആളുകൾക്ക് അള്ളാഹു തിരിച്ചു നൽകുകയും ചെയ്തു. ثم انزل الله موسى الكتاب العظيم പിന്നെ അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് മഹത്തായ ഗ്രന്ഥം നൽകുകയും ചെയ്തു. അൽ വാദിഹിൽ ജലീയിൽ മുസ്തബീൻ, വളരെ സുവ്യക്തമായ സ്പഷ്ടമായ ഗ്രന്ഥം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അംബിയായിലെ 48-ാമത്തെ വചനത്തിൽ ആ ഗ്രന്ഥത്തെക്കുറിച്ച് അഥവാ തൗറാത്തിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നു. വല

0: തീർച്ചയായും മൂസാക്കും ഹാറൂനിനും സത്യാസത്യ വിവേചനവും പ്രകാശവും നാം നൽകുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെക്കുറിച്ചാണ് ഈ രൂപത്തിൽ പരാമർശിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വലഖദ് മനന്ന അല മൂസ വഹാറൂൻ ബിന്നുബുവ വർരിസാല. തീർച്ചയായും മൂസാക്കും ഹാറൂനിനും നുബുവത്ത് കൊണ്ടും റിസാലത്ത് കൊണ്ടും നാം അനുഗ്രഹങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ തഫ്സീറുകളിൽ കാണാം, അലീമു മിന്നത്തില്ലാഹി അസ്സ വജല്ല അലാ മൂസ വഹാറൂൻ അലൈഹിമസ്സലാത്തു വസ്സലാം. അല്ലാഹു മൂസാ നബിക്കും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് അർ-റിസാല. ലിഅന്ന അർ-റിസാലത മിൻ അഅല മഖാമാതിൽ ബശർ. പ്രവാചകത്വം നൽകപ്പെടുക എന്നത് ഒരു സമൂഹത്തിലേക്ക് പ്രബോധന ദൗത്യവുമായി നിയോഗിക്കപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ശ്രേഷ്ഠമായ അനുഗ്രഹമാകുന്നു. മനുഷ്യൻ നൽകപ്പെട്ട സ്ഥാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാകുന്നു. അള്ളാഹു സൂറത്തു നിസായിലെ 69-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വമൈ യുതിഇല്ലാഹ വർറസൂല ഫഉലൈക. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീൻ. അക്കൂട്ടർ അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരുടെ കൂടെയായിരിക്കും. വസ്സുദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. അതുപോലെ തന്നെ സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും. അന്നമൻ മന്നല്ലാഹു അലൈഹി ബിഇർസിൽ അംബിയാഇ ബിൽ ഇൽമ്. അല്ലാഹു ആരെങ്കിലും പ്രവാചകന്മാരുടെ പിൻഗാമികളാക്കി ഇൽമ് കൊണ്ട് അനുഗ്രഹിച്ചാൽ, ഫഇന്ന ദാലിക മിൻ അഅ്ലമിൽ മിനൻ. അനുഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വമ്പിച്ച അനുഗ്രഹമാകുന്നു അത്. വലിഹാദ ഖാല അഹ്ലുൽ ഇൽം. അതുകൊണ്ടാണ് അറിവുള്ളവർ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്നൽ ഇൽമ അഫ്ദലു മിനൽ മാൽ. അറിവാകുന്നു ധനത്തേക്കാൾ ശ്രേഷ്ഠകരം. ഫലൗ ഇജ്തമ ആലിമുൻ വ ഗനിയുൻ. ഒരു പണ്ഡിതനും ഒരു ധനികനും ഒരുമിച്ചുകൂടി, ഫൽ ആലിമു അഫ്ദലു മിനൽ ഗനി. എന്നാൽ ആ ധനാഢ്യനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠൻ അറിവുള്ള പണ്ഡിതനാകുന്നു. ഹത്താ വ ഇൻ ബദലൽ ഗനിയു മാലഹു ഫീ സബീലില്ലാ. ഒരു ധനാഢ്യൻ തൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ പോലും, ഫൽ ആലിമുൽ മുൻതഫിഉ വൽ മുഅല്ലിമു ലിഗൈരിഹ്. താൻ പഠിച്ച അറിവ്, താൻ പഠിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന, അത് ഉപകാരപ്പെടുത്തുന്ന, അതേപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ, അഫ്ദലു മിൻ സാഹിബിൽ മാൽ. ധനമുള്ള സമ്പത്തുള്ള സമ്പന്നനേക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന്. അഥവാ ഇൽമിൻ്റെ മഹത്വമാണ് ഇവിടെ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. സൂറത്തു സോഫാത്തിലെ 115-ാമത്തെ വചനത്തിൽ അള്ളാഹു പ്രത്യേകമായി പറയുന്നു, വനജ്ജൈനാഹുമാ വഖൗമഹുമാ മിനൽ കർബിൽ അദീം. വനജ്ജൈനാഹുമാ, രണ്ടുപേരെയും നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. വഖൗമഹുമാ, അവരുടെ ജനതയെയും. മിനൽ കർബി, സങ്കടത്തിൽ അഥവാ ദുഃഖത്തിൽ നിന്ന്. അൽ അദീം, വമ്പിച്ച. ഹാദൻ നൗഉ സാനി മിനൻ നിഅം വഹുവ ദഫ്ഉൽ മദാർ വൽ കർബുൽ അദീം ഹുവ ഇസ്തിഅബാദു ഫിർഔൻ ലിബനി ഇസ്രായീൽ. അല്ലാഹു അവർ രണ്ടുപേർക്കും ചെയ്ത അനുഗ്രഹങ്ങളിൽ രണ്ടാമത്തേത് അവർക്കുണ്ടായ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്തു എന്നതാകുന്നു. ഇന്ന ഫിർഔൻ അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ യസ്തദ്ഇഫു തായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. സൂറത്തുൽ ഖസസിൽ ഫിറഔൻ ചെയ്തിരുന്ന കൊടിയ അക്രമത്തെക്കുറിച്ച് അല്ലാഹു സൂറത്തുൽ ഖസസിലെ നാലാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഇന്ന ഫിറഔൻ അലാ ഫിൽ അർദ്, തീർച്ചയായും ഫിറഔൻ ഭൂമിയിൽ അതിരു കവിഞ്ഞു പ്രവർത്തിച്ചു, അതിക്രമം കാണിച്ചു. വജഅല അഹ്ലഹ ശിയഅ, ആ നാട്ടുകാരെ അവൻ വിവിധ കക്ഷികളാക്കി മാറ്റി. യസ്തദ്ഇഫു ത്വാഇഫത മിൻഹും, അവരിൽ ഒരു വിഭാഗത്തെ ദുർബലന്മാരാക്കി. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും, അവരിൽ ആൺകുട്ടികളെ അറുക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, തീർച്ചയായും അവൻ നാശകാരികളിൽ നാശക്കാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. വലഖദ് നജ്ജൈനാ ബനീ ഇസ്രായീല മിനൽ അദാബിൽ മുഹീൻ മിൻ ഫിർഔന ഇന്നഹു കാന ആലിയം മിനൽ മുസ്രിഫീൻ. അതേപോലെ തന്നെ സൂറത്തു ദുഖാനിലെ 30-31 വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, വലഖദ് നജ്ജൈനാ, തീർച്ചയായും നാം രക്ഷപ്പെടുത്തി. ബനീ ഇസ്രായീല, ബനു ഇസ്രായീലരെ. മിനൽ അദാബിൽ മുഹീൻ, അപമാനകരമായ ശിക്ഷയിൽ നിന്ന്. മിൻ ഫിർഔന, ഫിർഔനിൽ നിന്നുള്ള. ഇന്നഹു കാന ആലിയം മിനൽ മുസ്രിഫീൻ, തീർച്ചയായും അവൻ അതിരുവിട്ടു പ്രവർത്തിക്കുന്നവനും അതേപോലെ തന്നെ അമിതത്വം കാണിക്കുന്നവനും ആകുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ രണ്ടാമത്തെ അനുഗ്രഹമായി എടുത്തു പറയുന്നത്. ഫിറഔനിൽ നിന്നും അവൻ്റെ കൊടിയ മർദ്ദനങ്ങളിൽ നിന്നും അല്ലാഹു ആ ജനതയെ രക്ഷപ്പെടുത്തി എന്ന് അല്ലാമ സ്വാലിഹുൽ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു. വൽ കർബു യഹ്തമിലു അന്നഹു അൽ ഹലാകു, ഈ കെറുബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ദുഃഖത്തിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വല്ല നാശത്തെക്കുറിച്ചുമായിരിക്കാം. കമ സബഖ ഫീ നദീരിഹ, മുമ്പ് കഴിഞ്ഞുപോയ വല്ല നാശങ്ങളെപ്പോലുള്ള നാശമായിരിക്കാം. വയഹ്തമിലു അന്നഹു മാ ലഹിഖഹുമാ മിനശ്ശിദ്ദത്തി മിൻ ഫിർഔൻ, അതല്ലെങ്കിൽ ഫിർഔനിന്റെ കൊടിയ മർദ്ദനത്തെക്കുറിച്ചായിരിക്കാം. ഫഇന്ന ഫിറഔൻ ഇസ്തഅബദ ബനി ഇസ്രായീല, ഫിറഔൻ ഇസ്രായീലരെ അടിമകളാക്കി. വസാറ യഖ്തുലു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും, ആൺകുട്ടികളെ ക്രൂരമായി വധിക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും അവൻ ചെയ്തു. യുദബ്ബിഹു അബ്നാഅഹും അഹ്യാനൻ യദ്ബഹു ദബ്ഹൻ കൽ ഗനമ, ആടിനെ അറുക്കുന്നത് പോലെ ചിലപ്പോൾ ആ ആൺകുട്ടികളവൻ അറുകോല ചെയ്തു. വ അഹ്യാനൻ യഖ്തുലുഹും ഖത്ലൻ ഇമ്മാ ബി അഹ്ജാരിൻ ഔ ബി ഗൈരിഹ, ചിലപ്പോൾ അവൻ വധിക്കുകയാണ് ചെയ്തത്, ചിലപ്പോൾ അറുകോല നടത്തുകയും മറ്റു ചിലപ്പോൾ വധിക്കുകയുമാണ് ചെയ്തത്. കല്ലുകൊണ്ടോ അതേപോലെയുള്ള പല ഉപകരണങ്ങൾ കൊണ്ടും അവൻ വധിച്ചു കളയുകയാണ് ചെയ്തത്. അതാണ് ഫിറഔനിൻ്റെ മർദ്ദനങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെന്ന് അല്ലാഹു പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത്. തീർച്ചയായും ആ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കൽ, അവൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കുക എന്നത് അല്ലാഹു അവർക്ക് ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹമായി അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. വകാന യുദീഹിം അശദ്ദൽ ഈദാ യസൂമുഹും സൂ അൽ അദാബ്, അവൻ അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും അതേപോലെ തന്നെ ശിക്ഷിക്കുകയും ചെയ്തു. 116-ാമത്തെ വചനത്തിൽ പറയുന്നു, വനസ്വർണാഹും ഫകാനൂഹുമൽ ഫകാനൂഹുമുൽ ഗാലിബീൻ. വനസ്വർണാഹും, അവരെ നാം സഹായിക്കുകയും ചെയ്തു. ഫകാനൂ, അങ്ങനെ അവരായി. ഹും, അവർ തന്നെ. അൽ ഗാലിബീൻ, വിജയികൾ. അവരെ നാം സഹായിക്കുകയും ചെയ്തു, അങ്ങനെ വിജയികൾ അവർ തന്നെ ആയിത്തീർന്നു. ഏറെ ഏറ്റവും ദുർബലരായിരുന്ന, ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായിരുന്ന ആ സമൂഹത്തെക്കുറിച്ചാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. നസർന മൂസ വഹാറൂന വബനി ഇസ്രായീല, നാം മൂസയെയും ഹാറൂനിനെയും ഇസ്രായീലരെയും നാം സഹായിച്ചു. ഫകാനൂഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവർ വിജയികളായി മാറി. വഖദ് ബയ്യനല്ലാഹു തആല കൈഫ നസറഹും ഫീ മവാദിഇൻ കസീറ, എങ്ങനെയാണ് അവരെ സഹായിച്ചതെന്ന് വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലൂടെയും പല വചനങ്ങളിലൂടെയും അള്ളാഹു വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വനസർനാഹും ഫകാനത് ലഹുമുൽ ഇസ്സ വന്നസ്ര വൽഗലബതു അലാ ഫിർഔൻ വആലിഹി, അഥവാ ഫകാനത് ലഹുമുൽ ഇസ്സതു വന്നസ്രതു, അള്ളാഹുവിൻ്റെ സഹായവും അതേപോലെ തന്നെ പ്രതാപവും അവൻ അവർക്ക് വീണ്ടും നൽകി. അതുപോലെ തന്നെ ഫിർഔനിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഈ രൂപത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന അതേപോലെ തന്നെ അടിമകളാക്കി വെക്കപ്പെട്ടിരുന്ന ആ സമൂഹത്തെ അള്ളാഹു അവൻ്റെ അനുഗ്രഹം കൊണ്ട് മോചിപ്പിക്കുകയും അവർക്കവൻ വിജയം നൽകുകയും സഹായം നൽകുകയും ചെയ്തു എന്നതാണ് ഈ വചനത്തിൽ 116-ാമത്തെ വചനത്തിൽ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നത്. വനസ്വർണാഹും, നാം അവരെ സഹായിക്കുകയും ചെയ്തു. ഫകാനൂഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവർ വിജയികളായി മാറി. സഹോദരങ്ങളെ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അള്ളാഹു അവൻ്റെ സഹായം അവർക്ക് നൽകുമെന്നതിന് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് വലിയ പാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio, tuned to reality.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യസുന്ദരമായ പാരായണത്തിനു വേണ്ടി മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു നിസാ 66 മുതൽ 79 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് റാഷിദ് അൽ ഖുർദി.
5: أعوذ بالله من الشيطان الرجيم.

പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് തൻസീൽ, സുറ ഇബ്രാഹിം മുതൽ സുറത്തു നഹ്ൽ കൂടിയ സുറത്തുകൾ. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് യൂസുഫ് ബിൻ നോഹ അഹമ്മദ്.

0: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ഇബ്രാഹിം മുതൽ സൂറത്തു നഹൽ കൂടിയ സൂറത്തുകളാണ് നാം ആസ്വദിച്ചത്. യൂസുഫ് ബിൻ നോഹ അഹമ്മദിൻ്റെ ശബ്ദത്തിലാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറ അൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽജു. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേക ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

خلقها يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد.

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 539 ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 539 ഏതാനും വചനങ്ങളാണ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി നമുക്ക് വേണ്ടി പാരായണം ചെയ്തത്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സൂറത്തു തൂർ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് എഹ്സാൻ.
1: ബിസ്മില്ലാ.

أفسحر هذا أم أنتم لا تبصرون؟ اصلوها فاصبروا أو لا تصبروا سواء.

فذكر فما أنت بنعمة ربك بكاهن ولا مجنون أم يقولون شاعر

أم تأمرهم أحلامهم بهذا أم هم قوم طاغون أم يقولون تقوله بل

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വഅലാ മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3, 3.5 പേജുള്ള 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير أعوذ عندنا سميع ب
2: إدغام
1: إقلاب هذا هذا تنوين شاشا باء നൂൻസാക്കിനൊക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീ ഉൻ എന്നുള്ളത് സമീ ഉം എന്നൊരു ഉന്നത്തോടുകൂടി. അപ്പോൾ സമീ അല്ലദീന യുലാഹിറൂന മിൻകും മിൻകും ശേഷം

0: ആ രണ്ട് നൂൻ ഉണ്ട്, അവിടെ രണ്ട് നൂന് ഒന്നിച്ച് വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, നല്ല ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മീൻ കും മീൻ നിസ ഇഹിം
1: മീൻകും
0: വീണ്ടും അതാ നിസ ഇഹിമ്മ അതും മണിക്കണം, പിന്നെ ഹുന്ന അതും. മൊത്തത്തിൽ നല്ല ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്ത് ഇഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇളഹാർ നൂനിസാക്കിനു ശേഷം ഹംസേൺ ഹംസേൺ, അപ്പോൾ ഇളഹാർ ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും അല്ലേ, നോട്ടെ ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി, അതെ ഇല്ലല്ലായി വലദിനഹും വലദിനഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ, വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറ മി ഇത് കാമ്പി കുന്ന തൻവിന് ശേഷം മീമാണല്ലോ, മിനൽ ഖൗലി വസൂറ ഇന്ന അല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ അഫുവ്വുൻ ഗഫൂർ. അവിടെ എന്താ തൻവിന് ശേഷം ഗാ, അപ്പോൾ ഇലഹാർ ഇലഹാർ ഇലഹാർ എടാ അഫുവ്വുൻ ഗഫൂർ. പിന്നെ മുസാഫ് നോക്ക് അഫുവ്വുൻ ഗഫൂർ. പിന്നെ വല്ലദീന യുലാഹിറൂന മിൻ നിസ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു, പിന്നെ മദ് നിസാഇഹിം ثم يعودون لما قالوا فتحرير رقبة مي تنوين شاشة ميم بنا من قبل من قبل عندها إخفاء إخفاء الله مني كنا أبا رقبة من قبل

0: മദ്യം കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് കാമ്പി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്യലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. أعوذ
1: بالله من الشيطان الرجيم بسم الله الرحمن الرحيم
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله
1: قد سمع

നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: ലോകപ്രശസ്ത കാരിയുക്കളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.

واذكرن ما يتلى في بيوتكن من آيات الله والحكمة

0: قبل إنهم كانوا في شك مريب.
1: جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഇബ്രാഹിം അൽ അഖ്ലർ.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി, നേർപ്പദം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാം.
3: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ലാദ്, സ്വാദ്, ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു അബ്ദുല്ല സമീർ മദീനി.
4: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനം എന്ന നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഈ സംരംഭത്തിൽ ഇതിനകം തന്നെ തുടർച്ചയായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനമായി അക്ഷരങ്ങളുടെ മഖ്റജിലും സിഫത്തിലും അഥവാ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും പുറത്തു കൊണ്ടുവരുന്നതിലും അതിന് നൽകേണ്ട വിശേഷണം നൽകുന്നതിലും വരുന്ന അബദ്ധങ്ങളെയും പോരായ്മകളെയും കുറിച്ചാണ് സൂചിപ്പിച്ചു വരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി രണ്ടോ മൂന്നോ എപ്പിസോഡുകളിലൂടെ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തിലും വിശേഷണം വരുന്ന അബദ്ധങ്ങളുടെ ആ ഭാഗം പൂർണ്ണമാകുകയാണ് ഏകദേശം ഇൻഷാ അല്ലാ. ഇന്നത്തെ എപ്പിസോഡിലൂടെ നാവിൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള അറ്റത്തു നിന്നും പുറപ്പെടുന്ന മേലെ മുൻപല്ലുകളോട് അതിൻ്റെ അറ്റങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉച്ചരിക്കുന്ന മൂന്നക്ഷരങ്ങളാണ് ഹർഫ് ലോ, അതുപോലെ ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം എപ്രകാരമായിരിക്കണം എന്നുള്ളത് അതിൻ്റെ മഖ്റജുകളെ സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുറെ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മൾ കാര്യമായി പറയുന്നത് അബദ്ധങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ ഭാഗത്തുനിന്നും ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, കൂട്ടി ഉച്ചരിക്കുമ്പോൾ ഓതുന്ന സമയത്ത് വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി ഇതിൻ്റെ അക്ഷരങ്ങളുടെ ഉച്ചാരണം എങ്ങനെയാണ് നാം മനസ്സിലാക്കണം. ഓരോ അക്ഷരങ്ങളെയും ഉച്ചരിക്കാൻ പരിശീലിക്കേണ്ടത് ആ അക്ഷരങ്ങൾക്ക് സുക്കൂ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസ അതിന് ഫത്ഹോ കസ്റോ നൽകുകയും ചെയ്യുമ്പോൾ അത് ഉച്ചരിക്കാൻ പരിശീലിക്കുന്നു. അപ്പോൾ ലാ എന്ന അക്ഷരം ഉച്ചരിക്കാൻ പരിശീലിക്കുന്നത് ലാഅിന് സുക്കൂനും അതിനു മുമ്പ് ഹംസക്ക് കസ്റോ ഫത്ഹോ നൽകി ഉച്ചരിക്കുകയും ചെയ്യുക. അതുപോലെ അദ്, ഇദ്, അതുപോലെ അസ്, ഇസ് തുടങ്ങിയ രൂപത്തിലാണ് ഉച്ചാരണങ്ങളെ നാം പരിശീലിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്ന് നാം മുമ്പ് പല തവണ സൂചിപ്പിച്ചതാണ്. നാവിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് മുൻഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന, അതുപോലെ തന്നെ ആ നാവിൻ്റെ അഗ്രഭാഗം മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി ചേർന്ന് വരുമ്പോഴാണ്, അതുമായി സ്പർശിക്കുമ്പോഴാണ് ഈ അക്ഷരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇതിന് ഹറൂഫുൽ ലസവിയ എന്ന് പറയാറുണ്ട്. സ, ദാൽ, അതുപോലെ ലാ, ലാ, ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾക്ക്. അപ്പോൾ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയും ഉച്ചാരണവും വരുന്നത് അതിൻ്റെ സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സിഫത്തുകൾ ഈ അക്ഷരങ്ങൾക്ക് ഓരോന്നുമുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് ലാഇന് ഉള്ള സിഫത്തുകൾ ഏതൊക്കെയാണ്? ജഹർ, റഹാവത്ത്, ഇസ്തിഅലാ, ഇത്ബാഖ്. ഇതിൽ തന്നെ ജഹർ, ഇസ്തിഅലാ, ഇത്ബാഖ് എന്ന് പറയുന്ന മൂന്ന് സിഫത്തുകൾ അത് കവിയായ സിഫത്തുകളാണ് എന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കവിയായിട്ടുള്ള അക്ഷരത്തിൽപ്പെട്ടതാണ് ഏത്? വാ എന്നുള്ളത്. ആദ് റഹാവത്ത് എന്നുള്ള സിഫത്ത് മാത്രമാണ് ലഈഫായിട്ടുള്ള സിഫത്തുള്ളത്. അതുകൊണ്ട് തന്നെ വാ എന്നുള്ള അക്ഷരം, ഈ കവിയായ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ അതെല്ലാം മുഫഹമായിട്ടുള്ള തഫ്ഹീമാക്കി കനപ്പിച്ചു ചൊരിക്കുന്ന അക്ഷരങ്ങളായിരിക്കും ഖാഫ്, അതുപോലെ ഹുറൂഫുൽ ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ. അപ്പം അതാണ് ലാഇനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ വരുന്ന തെറ്റുകൾ പറയുമ്പോൾ നമ്മൾക്ക് വിശദമായി ഒന്നുകൂടി മനസ്സിലാക്കാം. അത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റുകളും അതുപോലെ തന്നെ വാചകത്തിൽ വരുന്ന തെറ്റുകളൊക്കെ. അപ്പോൾ ഇത്ബാഖ് എന്നുള്ളത് വാഇൻ്റെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ്, അഥവാ നാവ് പിന്നെ ചേർത്തിക്കൊണ്ട്, അത് പിന്നെ നാവും അതുപോലെ അണ്ണാക്കും ചേർത്തിക്കൊണ്ട് പറയുന്ന വിശേഷണത്തിനാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. ആ ഇത്ബാഖ് എന്ന സിഫത്ത് വാഇന് നൽകണം. ത്വാ ഉദാ ഇൻ സാദു ദാദിൻ മുത്ബഖ. ഇമാം ഇബ്നുൽ ജസീരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തിബ് അൽ ജസീരിയിൽ പറയുന്നു, സാദു ദാദിൻ ത്വാ ഉദാ ഇൻ മുത്ബഖ. ഇത്ബാഖിൻ്റെ സിഫത്തിൽപ്പെട്ട അക്ഷരമാകുന്നു, ഇത്ബാഖ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങളിൽപ്പെട്ടതാണ് അക്ഷരമാണ് അക്ഷരങ്ങളിൽപ്പെട്ടതാണ് വാ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വാ വാ എന്നുള്ളത് അത് പിന്നെ ഇൽസാഖ് അൽ ലിസാൻ ഇൽ അൽഹാഖിൽ ഹൽ അൽ ഹനഖിൽ അഅല, അത് ഉണ്ടാകേണ്ടതുണ്ട്. ഹനക്ക് അണ്ണാക്കുമായിക്കൊണ്ട് എന്തു ചെയ്യണം, നാവ് നാവിൻ്റെ അഗ്രം അത് എന്തു ചെയ്യണം, സ്പർശിക്കണം, അത് നാവ് അമുനെ തട്ടണം. അതുകൊണ്ട് ലാബുദ്ദ മിനൽ അദാ ഇൽ ഇത്ബാഖി അവ്വലൻ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇത്ബാഖ് എന്തായാലും വേണം. വാ വാ വാ എന്ന് പറയുമ്പോൾ അത് നാവിൻ്റെ അതിൻ്റെ മുകൾ ഭാഗം അത് അണ്ണാക്കുമായി എന്തു ചെയ്യണം, സ്പർശിക്കണം. ثم الزام راس اللسان اطراف الثنايا العليا, പിന്നെ നാവിൻ്റെ അറ്റം, അഗ്രം മുൻഭാഗത്തെ അറ്റം, അത് മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി കൊണ്ട് എന്തു ചെയ്യണം, അതും ചേർന്ന് നിൽക്കണം. വാ വാ അത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ശരിക്കും അത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ വരുന്ന ലോയിൽ വരുന്ന തെറ്റുകൾ, തെറ്റെന്ന് ചോദിച്ചാൽ ഈ ജറയാനുൻ നഫസ്, ഹബസു സൗത്ത്, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. അതായത് ശ്വാസം വിട്ടുകൊണ്ട് ഓതുന്ന പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് വരുന്ന അക്ഷരങ്ങൾ. അപ്പോൾ വാഇന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ശ്വാസം പിന്നെ അങ്ങനെ വിട്ടുകൊണ്ട് പറയുന്ന അക്ഷരമല്ല, അതിനെ മറിച്ച് ശ്വാസം വിടണം. അതുകൊണ്ട് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഉള്ള അക്ഷരങ്ങളല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശബ്ദം അങ്ങനെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് എന്തു ചെയ്യണം, ഉച്ചരിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊരു അബദ്ധം, ഇതൊക്കെ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങളാണെങ്കിൽ സാധാരണക്കാർ വരെ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങൾ മാറിപ്പോകരുത്. അതാണ് പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധങ്ങൾ. അബദ്ധങ്ങൾ ലഹനുൽ ജലീകൾ ഉണ്ടല്ലോ, അഥവാ വലിയ ഗുരുതരമായ അബദ്ധങ്ങൾ, അതാണ് പ്രധാനമെന്ന് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് അതുപോലെ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചിലപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഥവാ ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നിരുന്നാൽ പോലും അത് ശ്രദ്ധിക്കണം. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം അക്ഷരങ്ങളുടെ മഖ്റജ് മാറിപ്പോകുന്ന, അക്ഷരം മാറിപ്പോകുന്ന അവസ്ഥ. പലരും വാഇനെ സായ പറയും, അള്ളാലിമീൻ എന്നുള്ളത് അസ്സാലിമീൻ ഉണ്ടോ, വ എന്നുള്ളത് സായി പോകുന്ന അക്ഷരം. അപ്പോൾ ആ മഖ്റജ് തന്നെ വ്യത്യാസപ്പെടുന്ന അവസ്ഥയുണ്ട്. സാഇൻ്റെ മഖ്റജ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ സായും അതുപോലെ തന്നെ, അല്ലെങ്കിൽ സായും അതുപോലെ വാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ ഉച്ചാരണത്തിലും എന്ത് വേണം, ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തേത് ദാലുമായി ബന്ധപ്പെട്ടാണ്. ദാലും വാഇനെ പോലെ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരമാണ്, പക്ഷേ വ്യത്യാസം സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അത് അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അത് ഇത് ഒത് ദ റി ദു, അപ്പോൾ ആ രൂപത്തിൽ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിച്ച് എന്ത് ചെയ്യണം, പരിശീലിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളെ ഉച്ചരിച്ചു കൊണ്ട് തന്നെയാണ് പരിശീലിക്കേണ്ടത്. വാഉം ദാലും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്, ഈ കവിയായ സിഫത്തുകൾ അഥവാ ഇത്ബാഖ്, ഇസ്തിഅല, വായ നിറച്ചുച്ചരിക്കുന്ന, തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കുന്ന ആ സിഫത്തുകളൊന്നും ദാലിനില്ല. അത് ഇൻഫിത്താഹുമാണ്, ഇത്ബാഖ് അല്ല ഇൻഫിത്താഹാണ്. അതുപോലെ തന്നെ ഇസ്തിഅല അല്ല ഇസ്തിഫാലാണ്. അപ്പോൾ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടല്ല ഉച്ചരിക്കുന്നത്, അതുപോലെ നാവിൻ്റെ മുകൾ ഭാഗം അണ്ണാക്കുമായി സ്പർശിച്ചു കൊണ്ടല്ല. അപ്പോൾ ഇത്ബാഖുമല്ല, അതുപോലെ തന്നെ ഇസ്തിഅലാവും. ഈ ഇസ്തിഅലാ ഇത്ബാഖ് തുടങ്ങിയ കവിയായ സിഫത്തുകളാണ് അത് ദാലിനില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇനി നാല് സിഫത്തുകൾ ജഹർ, റഖാവത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്. അപ്പോൾ ഒരു കവിയായിട്ടുള്ള ജഹർ എന്ന സിഫത്ത് മാത്രം, ബാക്കിയൊക്കെ ലഈഫായ സിഫത്തുകൾ. അതുകൊണ്ട് തന്നെ ദാല് ലഈഫായിട്ടുള്ള അക്ഷരമാകുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ മുമ്പ് പറഞ്ഞതാണ് എങ്ങനെയാണ് ലഈഫായ അക്ഷരം, കവിയായ അക്ഷരം എന്നൊക്കെ പറയാമെന്നുള്ളത് കുറേ മുമ്പത്തെ എപ്പിസോഡുകളിൽ നാം പറഞ്ഞ ഒരു വിഷയവും കൂടിയാണ്. അതുകൊണ്ട് ദാലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ദ എന്നാകാതെ ദ എന്നുള്ളത് ലാവും അതുപോലെ ദാലും ഒക്കെ പലരും ദ ആയിട്ട് പറയാറുണ്ട്. അതും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. ദാലല്ല, ദാലാണ്, ദാലാണ് അതിൽ എന്നുള്ളത് പ്രത്യേകം നമ്മൾ വിലയിരുത്താം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ രൂപത്തിൽ സായി മാറുന്നത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ദിക്കർ, ദിക്കർ എന്നാകിപ്പോകും. ശ്രദ്ധിക്കണം, ദിക്കറാണ്, ദാലാണ്, സല്ല, ദിക്കർ എന്നല്ല. പിന്നെ ദിക്കർ, ഇന്ന നഹ്നു നസ്സൽന ദിക്ര വ ഇന്നഹു ലതദ്കിറ ലതദ്കിറ എന്നല്ല, ലതദ്കിറ ദിക്ര ദിക്ര എന്നല്ല. ഖുർആനിൽ ദിക്കർ അല്ലെങ്കിൽ ദാല് വരുന്നിടത്ത് സ സി എന്ന് പറയാതെ ദാല് എന്ന് തന്നെ പറയാൻ നമ്മളെല്ലാവരും നിർബന്ധമായും ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ദാലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ സ സായും പ്രധാനപ്പെട്ട ഒരക്ഷരമാണ്, പലപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോകുന്ന ഒരക്ഷരമാണ്. കാരണം അറബിയിൽ മാത്രമുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ സ സി സു എന്ന് ശീലിച്ച ആളുകൾ ഖുർആൻ ഓതുന്ന സമയത്തും അതും അതുപോലെ ആകാൻ പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട്, കേൾക്കാറുമുണ്ട്. സുമ്മ എന്നുള്ളതൊക്കെ സുമ്മ എന്ന് ഓതാറുള്ളതുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക, ഒരിക്കലും സ സീനായി മാറാൻ പാടില്ല. അത് അക്ഷരങ്ങളിൽ വരുന്ന വ്യത്യാസം, അർത്ഥത്തിൽ പിന്നെ വരുന്ന വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ദാല് പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഉള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ ലഈഫായിട്ടുള്ള സിഫത്തുകളാണ്. ഇസ്തിഅലാ, ഇത്ബാഖ് പോലെയുള്ള സിഫത്തുകളൊന്നുമില്ല, ഇസ്തിഫാല ആണുള്ളത്. അപ്പോൾ ഉള്ള സിഫത്തുകൾ ഹംസ്, അതുപോലെ റഖാവത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്, എല്ലാ സിഫത്തുകളും ലഈഫായ സിഫത്തുകളാണ്, ചെറിയ ദുർബലമായ സിഫത്തുകളാണ്. കവിയായിട്ടുള്ള ഒരൊറ്റ സിഫത്ത് പോലും ദാലില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ദാ ഹർഫ് മുറക്കഖാണ്. ഏതുപോലെ ദാല് പോലെ, ദാലും ഹർഫ് മുറക്കഖാണ്, ദാവും ഹർഫ് മുറക്കഖാണ്. എന്നാൽ വോ എന്നുള്ളത് ഹർഫ് മുഫഖമാണ്. ഹർഫ് മുഫഖം എന്ന് പറഞ്ഞാൽ കനപ്പിച്ചുച്ചരിക്കുന്ന, വായ നിറച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾ, വോ വോ ലി ലോ എന്നാണ്. എന്നാൽ ദോ എന്ന് പറയില്ല, ദി ദോ ദ്. അതുപോലെ സോ എന്ന് പറയില്ല, സ സി സു സ്. അപ്പോൾ ഈ മുറക്കക്ക് എന്ന് പറയുമ്പോൾ വായ തുറന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. എന്നാൽ നേർപ്പിച്ച് ലഘുവായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. എന്നാൽ മുഫഹം, അത് തഫ്ഹീമായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, വായ മുഴുവൻ ഉച്ചരിക്കുന്ന, ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, കനപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് മുഫഹമായിട്ടുള്ള അക്ഷരങ്ങൾ എന്ന് പറയാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സഇൻ്റെ ഉച്ചാരണത്തിൽ അത് ചിലപ്പോൾ സയാകാം, ചിലപ്പോൾ സീനായി മാറാം. ഉണ്ടോ, സീനുമാകാറുണ്ട്, ചിലപ്പോൾ സയും മാറാറുണ്ട്. ചില ആളുകളിത് കേട്ടാൽ മനസ്സിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്ന് പറയുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ സ എന്നുള്ള ചിലപ്പോൾ ഫ ആയി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഏത് അക്ഷരങ്ങളാണെങ്കിലും ഈ അക്ഷരങ്ങളുടെ ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്. ഉച്ചാരണം ശരിക്കും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. തജ്വീദ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില ആളുകൾക്ക് മനസ്സിലാക്കിയത് പിന്നെ ഇഖ്ഫാ, ഇദ്ഗാം, ഇൽഹാർ തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത്. അത് പ്രധാനം തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, നിർബന്ധമായും നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉച്ചാരണം തന്നെയാണ്. ആ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, അക്ഷരങ്ങൾ മാറിപ്പോകുന്നതിലേക്കും അത് അതിൻ്റെ അർത്ഥവ്യത്യാസത്തിലേക്കും അത് ഗുരുതരമായ തെറ്റിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതിൻ്റെ വിശേഷണങ്ങൾ എന്നുള്ളത് മുൻഗാമികളായവരും പിൻഗാമികളായവരും ആധുനിക കാലത്തുള്ള എല്ലാവരും വളരെ പ്രാധാന്യത്തോടു കൂടി തജ്വീദിൻ്റെ പണ്ഡിതന്മാർ അത് വിഷയങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ നമ്മിലേക്ക് എത്തപ്പെടുകയും ചെയ്ത ഒരു വിജ്ഞാനമാണ് ഈ വിജ്ഞാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചാരണം ശരിയാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ നാവ് അതിന് വഴങ്ങി വഴക്കുക, അതിന് വഴങ്ങിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പരിഹാരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കുക കൂട്ടത്തിൽ ഈ പറഞ്ഞ അക്ഷരങ്ങൾ ലോ ദാൽ സ എന്നീ അക്ഷരങ്ങൾ അതിൻ്റെ പ്രധാനമായ അബദ്ധങ്ങളൊന്ന് സൂചിപ്പിച്ചു. അത് എത്രയാണോ എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കുക, അതിൽ കൂടുതലും കുറവും പാടില്ല. മനസ്സിലായില്ലേ? കൂടുതലും കുറവും പാടില്ല. ഇപ്പോൾ നാവ് പുറത്തേക്ക് അത് കെട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉച്ചാരണത്തിനെ സാരമായി ബാധിക്കും. നാവ് പുറത്തേക്ക് ഇടാതിരുന്നാലും അതിൻ്റെ ഉച്ചാരണത്തെ ബാധിക്കും. അപ്പോൾ നാവ് അല്പം പുറത്തേക്ക് ഇടുക എന്നുള്ളതാണ്. സ വോ അതുപോലെ ദ എന്നൊക്കെ പറയുമ്പോൾ നാവിൻ്റെ ഒരു അഗ്രം ഒന്ന് നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തു വരും. അതല്ലാതെ നാവ് കൂടുതലായിക്കൊണ്ട് അധികമായി പുറത്തു വരാനും പാടില്ല. അപ്പോഴും അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. അതുപോലെ നാവ് തീരെ പുറത്തേക്കിടാതെ ഉള്ളിൽ നിന്നാലും നാവ് വായ പൂട്ടിക്കൊണ്ട് പറഞ്ഞാലും അതിൽ അബദ്ധം വരും. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലോ ഇന് സ്വാദായോ സായോ മാറുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോൾ ലോ ലിമീൻ അല്ലോ ലിമീൻ അത് ലോ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അത് ലോദും അഥവാ സ്വാദും സായും കൂടുന്നൊരു തഷ്മീം എന്നുള്ള ഉച്ചാരണമുണ്ട്. ഇഷ്മാമ് വമൻ അസ്ദഖു എന്നുള്ളത് വമൻ അസ്ദഖു സ്വാദും സായും കൂടി ചേർന്ന് അത് ഖിറാഅത്തിൻ്റെ വ്യത്യസ്ത രീതിയിൽ വരുന്നതാണ്. നമ്മളെ ഖിറാഅത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ളാലിമി എന്ന് പറയുമ്പോൾ ളാലിമീൻ അള്ളാലിമി അത് സ്വാദാണോ അതല്ല അല്ല സായാണോ അത് ഇഷ്മാമുള്ള സ്വാദാണോ ഒന്നും തിരിയാത്ത രൂപത്തിലുള്ള ഓത്ത് ആകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് എൻ്റെ ദാഖിരീൻ ദിഖർ ജിഖർ എന്നവർ ആകരുത്, സ ആകരുത് എന്നുള്ളത്. ദാലൊരിക്കലും സ ആകരുത്. അതുപോലെ തന്നെ സ സ എന്നുള്ളത് സീനാകരുത്. ഭയങ്കര അബദ്ധമൊക്കെ വളരെ ഗുരുതരമായ അർത്ഥവ്യത്യാസങ്ങളൊക്കെ വരുന്ന സന്ദർഭമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫകസറാക്കും ഫകസറാക്കും നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തന്നു. അത് കസറാക്കും എന്നാക്കാണ് നിങ്ങളെ നാം പൊട്ടിച്ചു അല്ലെങ്കിൽ അത് പിന്നെ കത്ത മുറിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ സീന് ആകരുത്. അതുപോലെ ത ആകാനും പാടില്ല. സ ത അത് പിന്നെ അറബികളൊക്കെ പിന്നെ അവരുടെ ഒരു ലഹജിയായിട്ടുള്ള ആമിയായിട്ടുള്ള ലഹജയിൽ ലഹജ ആമിയ കൊളോക്കിയൽ ശൈലിയിൽ കത്തീർ തലാത്ത എന്നൊക്കെ പറയാറുണ്ട് പല അറബികളും. തലാത്ത കത്തീർ എന്നൊക്കെ. പക്ഷേ ആ രൂപത്തിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പറയാൻ പാടില്ല. സ ത ആകരുത്. അതുപോലെ സീനാകരുത്. നേരത്തെ പറഞ്ഞ പോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്നുള്ളത് സുമ്മ എന്നാകരുത്. അതുപോലെ ഫകസറക്കും എന്നുള്ളത് ഫകസറക്കും. ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതിയിൽ ശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് നാം പഠിച്ചത് ലാദ് സ്വാദ് ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
5: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 118 മുതൽ 122 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തുൽ ബഖറയിലെ 118 മുതൽ 122 കൂടിയ വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.

0: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം, സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: പീസ് റേഡിയോ ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24-ാമത് വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

صحيدا. فقال أكفلنيها وعزني في الخطاب. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഹീ, എൻ്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എൻ്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു

ഉണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്. എൻ്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വാ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തൻ്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലി ഖൗലിഹി, ഒരുപക്ഷേ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനീ ഫിൽ ഖിത്താബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ധരിക്കുന്ന 1713 ഒരു ഹദീസ് എടുത്തു കൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിൻ്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷേ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖത്അഅ്തുലഹു മിൻ ഹഖ്ഖി അഖീഹി ശൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തൻ്റെ സഹോദരൻ്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എൻ്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഹുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അതം മിനന്നാർ, യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ, അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പ് പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ, അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യൻ്റെ, മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,

0: അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു. ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്. ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്. വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്. ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂഉ ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുകയാണ്, പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂഉ ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിനസ് സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അന്ന ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ. യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളുടെ അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിനൻ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നേ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖർറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബി തൗബത്തി നസൂഹി വൽ ഇബാദത്തി, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം എന്ന് പറഞ്ഞാൽ ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. ആൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫി സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദു തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേടിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്റ, നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെയ്ത് കേട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90-ാമത്തെ ആയത്തിൽ കാണാം, ഉലാഇകല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും അവരെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹ അൽ മിആ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബി അദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫതുലൻ അൻ നബിയി നബിയിൻ മിൻ അംബിയ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയ കമാ ലതഖു മൻ അർസല അൽ അംബിയ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അള്ളാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാ. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫക്കീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്വഹീഹു അല്ലദി ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്, വിശുദ്ധ ഖുർആന്റെ വിജ്ഞാന സാഗരത്തിലേക്ക് വാതിൽ തുറക്കുന്ന ഖുർആൻ ടെലിക്വിസ് ഇന്ന് അവതരിപ്പിക്കുന്നത് അമീൻ പാദാരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഖുർആൻ ടെലിക്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടെലിക്യൂസിൽ നാം ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസുകളായിട്ടുള്ള തബാറക്ക് ജുസുവും അതുപോലെ തന്നെ അമ്മ ജുസുയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. വളരെ എളുപ്പമാർന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ ടെലിക്യൂസിൻ്റെ ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് അജിസൽ അല്ലേ? മാഷാല്ലാ. മുഹമ്മദ് അജിസൽ എവിടെ നിന്നാ വിളിക്കുന്നത്? തിരൂര് ബി പി അങ്ങാടിയിൽ നിന്ന് അല്ലേ? മാഷാല്ലാ. അജിസൽ മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? മാഷാല്ലാ, വളരെ ഉഷാറോട് കൂടിയാണല്ലോ ഇരിക്കുന്നത്. ചായ ഒക്കെ കുടിച്ചിരിക്കായിരിക്കും അല്ലേ? മാഷാല്ലാ. ആ ഓക്കെ, ഇൻഷാല്ലാ. അജിസൽ മോൻ, പീസ് റേഡിയോ എപ്പോഴും കേൾക്കാറുണ്ടോ? അജിസൽ മോൻ ഒന്നും കേൾക്കുന്നില്ലല്ലോ. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? മാഷാല്ലാ. പീസ് റേഡിയോയിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടോ? അജിസൽ മോൻ ടെലിക്യൂസിൽ പങ്കെടുത്തിട്ടുള്ളൂ അല്ലേ? അജിസൽ മോന് കുറേ പരിപാടികൾ വരാറുണ്ട്. സ്റ്റാർകസ്റ്റ് പോലെയുള്ള കുറേ പരിപാടികൾ വരാറുണ്ട്. പങ്കെടുക്കണം കേട്ടോ. അതുപോലെ അജിസൽ മോന് പറ്റിയ ഒരു പരിപാടിയുണ്ട്, ഈ മദ്രസ എന്നുള്ളത്. അതിലും പങ്കെടുക്കാൻ ശ്രമിക്കണം
4: കേട്ടോ.
3: ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടെലിക്യൂസിലേക്ക് പ്രവേശിച്ചാലോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. പഠിച്ചിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ് കേട്ടോ. അജിസൽ മോൻ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണേ. ഉസ്താദ് കുറച്ച് ആയത്തുകളോ അതും അതിന്റെ ബാക്കി എന്ത് ചെയ്യണം അജിസൽ മോനോദന കേട്ടാ. ഓക്കെ, ശ്രദ്ധിച്ചോ. أعوذ بالله من الشيطان الرجيم يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين. اوكي اجي سلمون. اوكي ഇതിന്റെ ബാക്കിയാണ് അജി സൽമോൻ ഓതേണ്ടത് ട്ടോ. അജി സൽമോൻ ചോദ്യം ക്ലിയർ ആയോ? അജി സൽമോൻ ചോദ്യം ക്ലിയർ ആയോ?
4: ഒന്നും കൂടി ഓതാ.
3: ഒന്നും കൂടി ശ്രദ്ധിച്ചോ ട്ടോ. يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين. أوكي
4: كراما كاتبين.
3: آه باقي
4: ليعملوا
3: ما كراما كاتبين. بنا
4: يعلمون ما
3: അജ് സൽമോൻ ഒന്ന് ക്ലിയർ ആയിട്ട് ഓതണം കേട്ടോ. അജ് സൽമോൻ ആ ഓക്കെ. അജ് സൽമോൻ നമ്മുടെ ചോദ്യങ്ങൾ അമ്മ ജുസും അതേപോലെ തന്നെ തബാറക്ക് ജുസുയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇൻഷാല്ലാ അജ് സൽമോൻ എന്ത് ചെയ്യണം, അടുത്തൊരു ടെലിക്യൂസിലേക്ക് വരുമ്പോഴേക്കും ഇതൊക്കെ പഠിക്കണം. ഓക്കെ ഉമ്മച്ചിനോട് പറയാ എന്ത് ചെയ്യാ, ഈ രണ്ട് ജുസൈനെന്നുള്ള സൂറത്തുകളൊക്കെ പഠിപ്പിച്ചു തരാൻ
4: പറയണട്ടാ.
3: ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, അജ് സൽമോൻ ആയിരുന്നു ഇന്ന് നമ്മുടെ ഒന്നാമത്തെ കോളർ ആയിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
4: മറിയം.
3: മറിയം, മാഷാല്ലാ. മറിയം മോൾ എവിടെ നിന്നാ വിളിക്കുന്നേ?
4: തൃശ്ശൂർ.
3: ഓക്കെ. മറിയം മോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
4: സിക്സ്ത്തില്.
3: മാഷാല്ലാ. ഏത് സ്കൂളിലാ? ഏതൊക്കെയാണ് കേൾക്കാറുള്ളത്? ഏതൊക്കെ പ്രോഗ്രാം കേൾക്കാറുള്ളത്? അപ്പൊ നമ്മുടെ പീസിലൂടെ അവതരിപ്പിക്കുന്ന ഈ മദ്രസയുണ്ട്, അതേപോലെ തന്നെ മറിയം മോളിനെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് സ്റ്റാർ ക്വസ്റ്റ്. അപ്പൊ അത്രയും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, ഇൻഷാല്ലാ ശ്രദ്ധിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോ മറിയം മോൾ ഖുർആനിൽ എത്ര ജുസു മനപ്പാഠമാക്കിയിട്ടുണ്ട്? ഓക്കെ, മാഷാല്ലാ. അപ്പോ ഇനിയും എന്ത് ചെയ്യണം, മറ്റു ജുസുകളൊക്കെ മനപ്പാഠമാക്കാൻ ശ്രമിക്കണം കേട്ടോ. എപ്പോഴും പഠിക്കാറുണ്ടോ? എപ്പോഴും ഓതാറൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. ശ്രദ്ധിച്ചിരിക്കട്ടോ ഉസ്താദ്, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കട്ടാ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്, ശ്രദ്ധിച്ചിരുന്ന് ആയത്തുകൾ കേൾക്കുക, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം അറിയുമ്പോഴോ അതിനാ കേട്ടാ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية. ഓക്കെ മറിയം മോൾ, ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗം അതോ
4: അതിന്റെ മുമ്പത്തെ ആയിട്ടൊന്നും കൂടി പറയോ?
3: تسقى من عين آنية
4: ليس له أعوذ بالله من الشيطان الرجيم بس

0: ഓക്കെ, മാഷാല്ല മാഷാല്ല, വളരെ ഉഷാറോടു കൂടി ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആയിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. മാഷാല്ല, ശരിയാണ്. അപ്പം നമുക്കിനി രണ്ട് ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ ഉസ്താദ്, കുറച്ച് ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്താണ്, എന്ത് ചെയ്യണം അറിയുമ്പോൾ പറയാം കേട്ടോ.
1: ഓക്കെ.
0: ഓക്കെ ശ്രദ്ധിച്ചോട്ടോ. وَأَمَّا مَنْ أُوتِيَ كِتَابَهُ وَرَاءَ ظَهْرِهِ فَسَوْفَ يَدْعُو ثُبُورًا وَيَصْلَى سَعِيرًا إِنَّهُ كَانَ فِي أَهْلِهِ مَسْرُورًا إِنَّهُ ظَنَّ أَن لَّن يَحُورَ. ഓക്കെ, ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാ? സൂറത്തുൽ ഇൻഷിഖാഖ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉറപ്പാണോ? ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യം ശരിയായിട്ടുണ്ട്, മാഷാല്ലാ. അപ്പൊ രണ്ട് ചോദ്യങ്ങളിൽ ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. സൂറത്തുൽ ഇൻഷിഖാഖിലെ വചനങ്ങളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്, മൂന്നാമത്തെ ചോദ്യം. അവസാനത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിച്ചാലോ? ഓക്കെ, അവസാനത്തെ ചോദ്യം കുറച്ച് വചനങ്ങൾ ഓതും, അതിന്റെ ബാക്കി തന്നെ ഓതലാണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ ശ്രദ്ധിച്ചോട്ടോ. കുതില ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر. اوكي
1: بسم الله الرحمن الرحيم ثم إذا شاء كلا لم بِمَا أَمَرَ سَعَنُ إِلَى سَعَانِ
0: മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ, മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. വളരെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. സന്തോഷമായോ മറിയമ്മോൾ? ഹലോ മറിയമ്മോൾ, മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞ് ഇന്നത്തെ വിന്നറായിട്ടുണ്ട്. സന്തോഷമായോ? ക്ലിയർ ആയി? ഇപ്പൊ ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോ റേഞ്ച് ഉള്ള ഭാഗത്തേക്ക് മാറിയിരിക്കും. ആ, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞ് വിന്നർ ആയിട്ടുണ്ട്. ഓക്കെ മാഷാല്ല മാഷാല്ല. അപ്പൊ ഇൻഷാല്ല മറിയം മോൾ എന്ത് ചെയ്യണം, വാട്സപ്പിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അഡ്രസ് അയച്ചു കൊടുക്കണം കേട്ടോ പീസ് റെഡിയിലേക്ക്. ഓക്കെ, അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ല, മറിയം മോളായിരുന്നു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫർഹാന.
0: ഫർഹാന, മാഷാല്ലാ. ഫർഹാന എവിടെ നിന്നാ വിളിക്കുന്നേ?
1: കോട്ടക്കൽ.
0: കോട്ടക്കൽ. ഓക്കെ ഫർഹാന മോൾ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: സ്കൂളില് നാലില്, സ്കൂൾ ഓഫ് ഖുറാനിലാണ് പഠിക്കുന്നത്, അതില് മൂന്നില്.
0: ഓക്കെ മാഷാല്ലാ. സ്കൂൾ ഓഫ് ഖുറാന്റെ എവിടത്തെ സെന്റർ ആണ്? കോട്ടക്കൽ സെന്റർ ആണോ? ഓക്കെ മാഷാല്ലാ. ഫർഹാന മോൾ എത്ര ജുസു മനഃപ്പാഠമാക്കിയിട്ടുണ്ട്?
1: അൽഹംദുലില്ലാ, മൂന്ന് ജുസ് കഴിഞ്ഞു. ഞാൻ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്, അതിലെ ഏഴ് ജുസ് കഴിഞ്ഞു, അൽഹംദുലില്ലാ എട്ടാമത്തെ ജുസ് തുടങ്ങി.
0: ഓക്കേ, മാഷാല്ലാ, അല്ലാഹു ബാരിക് ഫിക്. അപ്പോൾ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ജുസുകളൊക്കെ മനഃപ്പാഠമാക്കാൻ തൗഫീഖ് നൽകട്ടെ കേട്ടോ. ഓക്കെ, പീസ് റേഡിയോ എപ്പോഴും കേൾക്കാറുണ്ടോ? ഓക്കെ, ഏതൊക്കെ പ്രോഗ്രാമാണ് കേൾക്കാറുള്ളത്? ഓക്കേ, മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടെലിക്യൂസിലേക്ക് പ്രവേശിച്ചാലും അവസാനത്തെ രണ്ട് ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ് കേട്ടോ. പക്ഷെ അത് കുറച്ച് ആയത്തുകൾ ഓതും, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം? ഫർഹാന മോൾ ഓതണം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. أعوذ بالله من الشيطان الرجيم يرسل السماء عليكم مدرارا

0: نهارا. ما لكم لا ترجون لله وقارا وقد خلقكم أطوارا.
1: ألم تروا خلق الله سبع سماوات ألم تروا كيف خلق الله كيف خلق الله سبع سماوات طباقا.
0: باقي
1: الله جعل لكم
0: ألم تروا كيف خلق الله سبع سماوات طباقا
1: وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا.
0: اوكي ما شاء الله ما شاء الله ഒന്നാമത്തെ ചോദ്യം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആയത്തുകൾ ഓതുമ്പോൾ ശ്രദ്ധിക്കണേ, തെറ്റരുത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അത് കുറച്ച് ആയത്തുകൾ ഓതും, അതേത് സൂറത്താണ് എന്ത് ചെയ്യണം, ഫർഹാന മോള് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ.
2: إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين.
1: سورة قلم.
0: سورة
1: قلم
0: ربنا سورة القلم ആണ് എന്നുള്ളത്. ഓക്കെ മാഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞ സൂറത്തുൽ ഖലമായിരുന്നു, സൂറത്തുൽ ഖലമിലെ വചനങ്ങളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. അപ്പൊ രണ്ട് ചോദ്യങ്ങളെ ഉത്തരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഒരു ചോദ്യം കൂടിയാണ്. ആ ഒരു ചോദ്യം കൂടി പറഞ്ഞാൽ എന്താകും? ഓക്കെ മാഷാല്ലാ. അപ്പൊ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കുറച്ച് വചനങ്ങൾ ഓതും, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം, ഫർഹാന മോൾ ഓതണം കേട്ടോ.
2: وَأَنَّا لَمَسْنَا السَّمَاءَ فَوَجَدْنَاهَا مُلِئَتْ حَرَسًا شَدِيدًا وَشُهُبًا وَأَنَّا كُنَّا نَقْعُدُ مِنْهَا مَقَاعِدَ لِلسَّمْعِ فَمَنْ يَسْتَمِعِ الْآنَ يَجِدْ لَهُ شِهَابًا رَصَدًا.
1: وأنا لا ندري أشر أريد بمن في الأرض أم أراد بهم ربهم رشدا وأنا منا الصالحون ومنا القاسطون ومنا القاسطون فمن أسلم.
0: ചെറുതായിട്ടൊന്ന് തെറ്റി, വന്ന മിന്ന സ്വാലിഹൂന
1: വന്ന

0: الصالحون
1: ألا ألا ألا أنا بقول دي هذا أنا شايف ولا لا أنت
0: وأن لا ندري إلا وأن
1: وأن ظننا
0: وأن ظننا أن لن يعجز الله في الأرض ولن يعجزه هربا.
1: أوكي ما شاء الله. അപ്പോൾ മൂന്ന് ചോദ്യങ്ങളെയും ഉത്തരം കൃത്യമായി പറഞ്ഞു. എപ്പോഴും വചനങ്ങളുടെ ഓതി കഴിയുമ്പോൾ മറ്റ് അടുത്ത ആയത്ത് മറക്കരുത് കേട്ടോ. ഒരാഴത്ത് ഓതുമ്പോൾ അതിന് ശേഷമുള്ള ആയത്ത് കൃത്യമായി പഠിക്കണം കേട്ടോ. ഓക്കെ ഇൻഷാല്ല. അപ്പോൾ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു. ഇന്നത്തെ വിന്നർ ആയിട്ടുണ്ട്. സന്തോഷമായോ? ഓക്കെ. അപ്പോൾ പി സി ഡി എപ്പോഴും കേൾക്കണം കേട്ടോ. പി സി ഡിയിൽ കുട്ടികൾക്കായിട്ടുള്ള കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, അതെല്ലാം കേൾക്കണം. ഓക്കെ ക്ലിയർ ആക്കിട്ട് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇൻഷാല്ലാ കൂട്ടുകാരികൾക്കൊക്കെ ഈ പരിപാടി പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ മാഷാല്ലാ. ഫർഹാന മോളായിരുന്നു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. കൃത്യമായി കൊണ്ട് മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ മറ്റു കൂട്ടുകാരെല്ലാം വളരെ ആവശ്യത്തോടു കൂടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കും എല്ലാവർക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാം. ഇതുപോലെയുള്ള ടെലിക്യൂസിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. മാതാപിതാക്കളായ നാം ഓരോരുത്തരും അതിനുവേണ്ടി തൻ്റെ മക്കളെ പങ്കെടുപ്പിക്കുവാൻ ശ്രമിക്കുകയും അവർക്കതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നിങ്ങൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ടെലിക്വിസിൽ പങ്കെടുത്തത് മുഹമ്മദ് അജ്സൽ തിരൂർ, മറിയം തൃശൂർ, ഫർഹാന കോട്ടക്കൽ എന്നീ കൂട്ടുകാരാണ്. ടെലിക്വിസ് അവതരിപ്പിച്ചത് അമീൻ പാദാരി.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുലൈമി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തുനിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ

0: വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസ് ഉബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 125, 126 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്.

وإذ جعلنا البيت. وإذ جعلنا ഇവിടെ ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, വഇസ് അല്ല. വഇദ് ജഅൽന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ജഅൽന ജഅൽന ൽബൈത മസാബതൻ, മസാബത്തല്ല സീനല്ല സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നേരിയ തോതിൽ. മസാബത്ത് മസാബതൻ ലിന്നാസ് തൻവീന് ശേഷം ലാം ഇത് ഖംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മസാബതൻ ലിന്നാസ് മസാബതൻ ലിന്നാസി നൂന് ശദ്ദ് മണിക്കണം. വഅംന അവിടെ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിന്റെ ഖദറിൽ വഅംന വഅംന അല്ല വഅംന. കൂട്ടി ഒതുകയാണെങ്കിൽ വഅംന വത്തഖിദു ഇത് ഖം ചെയ്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. വത്തഖിദു വത്തഖിദു മിം മഖാമി നൂന് സാക്കിനയ്ക്ക് ശേഷം മീം ഇത് ഖംബിഗുന്ന നൂനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം മഖാമി മഖാമി ഖാഫ് മഖാമി ഇബ്രാഹീമ ഇബ്രാഹീമ മുസല്ല നിർത്തുകയാണെങ്കിൽ മുസല്ല കൂട്ടി ഒതുകയാണെങ്കിൽ മുസല്ല വഅഹിദിന വഅഹിദിന ഐൻ ഫത്ഹ് ഹാഇൻ കസ്ർ പിന്നെ ദാലിന് സുക്കൂൺ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. വഅഹിദിന വഅഹിദിന ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് ഓതണം. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണ് ഇത്. വഅഹിദിന ഇല ഇല ഇബ്രാഹിമ ഈ രണ്ട് നീട്ടലും മദ് മുൻഫസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് വരുന്നത്, അതുകൊണ്ട് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. وعهدنا الى ابراهيم واسماعيل ابراهيم باء قلقله ചെയ്യണം ابراهيم واسماعيل واسماعيل

ഇസ്മായില ഹംസ ഉച്ചരിക്കരുത്, ആണ് ഇസ്മായില. സാക്കിനായ നൂന് ശേഷം താ ഇഖ്ഫാ ബിഗുൻ അവ്യക്തമാക്കി മണിക്കണം. താ എന്ന അക്ഷരം ഇസ്തിഇലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. ഇഖ്ഫാ ബിഗുന്നയാണ്, പക്ഷേ സ്വരഭാരത്തിൽ ഗുന്ന ശ്രദ്ധിക്കണം ത്വ ആയതുകൊണ്ട്. ഇനി ശബ്ദുണ്ട്, ശ്രദ്ധിക്കണം. തൊഹിറ ബൈതിയ, ഇവിടെ തൊഹിറ ബൈതി എന്ന് പറയുന്നത് തൊഹിറ എന്ന് രണ്ട് ഹർക്കത്ത് നീട്ടണം. ബൈതിയ ലി ത്വഇഫീൻ, ബൈതിയ ഇനി ഫത്ഹാണ്, ശ്രദ്ധിക്കണം. ബൈതി എന്നല്ല, ബൈതിയ ലി ത്വ മഖ്റജ് ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ലി ത്വ. ഇനി മദ് മുത്തസിലുണ്ട് അവിടെ, ലി ത്വഇഫീന. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നിർബന്ധമായിട്ടും നീട്ടണം. ലിത്തോഇഫീന വലാകിഫീന വറുക്കഇ, റാഇനും കാഫിനും ശദ്ദുണ്ട്. വറുക്കഇ സുജൂദ്. അടുത്ത ആയത്ത് وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ رَبِّ اجْعَلْ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا هَذَا بَلَدًا بَلَدًا آمِنًا. تنوين ശേഷം ഹംസ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ബലദന ആമിന എന്ന് പറയരുത്, ബലദൻ ആമിന. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ആമിനൻ വർസുഖ്, അവിടെ നിർത്തുകയാണെങ്കിൽ ആമിന, കൂട്ടിയൊതുകയാണെങ്കിൽ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആമിനൻ വർസുഖ്. വർസുഖ് സ എന്ന അക്ഷരത്തിന് ദമ്മ്, ഖാഫിന് സുക്കൂൻ. വർസുഖ് അഹ്ലഹു, ഖാഫ് ശരിക്കും കേൾക്കണം, ഇഖ്ലാബ്. വർസുഖ് എന്നത് ഖാഫിന് ഖൽഖല, ഖൽഖലയുടെ അക്ഷരമാണ്. ഖാഫ് സുക്കൂനുണ്ട്, ഖൽഖലയുടെ അക്ഷരം. സുക്കൂനാണെങ്കിലും ശബ്ദം ശരിക്കും കേൾക്കണം. വർസുഖ് അഹ്ലഹു, അഹ്ലഹു മിനസ്സമറാത്തി, സമറാത്തല്ല, മിനസ്സമറാത്തി മൻ ആമന, മന്നാമന എന്നല്ല, മൻ ആമന. മിൻഹും ബില്ലാഹി, സുക്കൂനുള്ള മീമിന് ശേഷം ബാ ഉവന്നാൽ ഇഖ്ഫ ഷഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻഹും ബില്ലാഹി വല്യൗമിൽ ആഖിർ, വല്യൗമിൽ ആഖിർ അല്ല, ആഖിർ, ഹംസ ഉച്ചരിക്കണം. വല്യൗമിൽ ആഖിർ. ഖാല വമൻ കഫറ, ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വമൻ കഫറ ഫഉമത്തിഉഹു, ഐന ദമ്മ, ഫഉമത്തിഉഹു ഖലീലൻ ثم ഖലീലൻ ഇഖ്ഫാ ബിഗുന്ന, തൻവീന് ശേഷം ത അവ്യക്തമാക്കി മണിക്കണം. പിന്നെ സുമ്മ മീമൻ ഷദ്ദ്, സുമ്മൽ തൊറുഹു അല്ല, സുമ്മ അദ്ദറുഹു അദ്ദാദ്, പിന്നെ ത അദ്ദറുഹു അദ്ദറുഹു ഇല, ഇവിടെ മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടേണ്ട മദ്ദാണ്. മദ് സിലത്തുൽ തവീൽ, സിലത്തുൽ കുബ്ര എന്നൊക്കെയാണ് പേര്. ഇല അദാബിൻ നാർ, നൂൻ ശദ്ദ് മണിക്കണം. വബിസൽ മസീർ, വബിസൽ, വബിസൽ മസീർ, റായിനെ തർക്കീഖ് ചെയ്യണം.

0: ما شاء الله. ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തഹ്രീം പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ബന്ദർ ബലീല.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തഹ്രീം. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻഫാൽ 20 മുതൽ 29 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: الله أكبر
1: الله أكبر.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻഫാൽ 20 മുതൽ 29 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്സുബൈത്തി.
3: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് സുബഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാർ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് ഹറമൈൻ ലൈവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഫജ്ർ നമസ്കാരത്തിന് മക്ക ഹറമിൽ നിന്നും നേതൃത്വം നൽകിയ ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തോബയുടെ 16 മുതൽ 33 വരെയുള്ള വചനങ്ങൾ.

മദീന ഹറമിൽ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെയ്ഖ് സലാഹ് അൽ ബുദൈറിന്റെ സൂറത്തു അൽ മുഅ്മിനൂൻ, സൂറ അൽ മാഊൻ, സൂറ അൽ കൗസർ എന്നീ അധ്യായങ്ങളുടെ പാരായണം കേൾക്കാം.

0: كوثر فصل لربك وانحر إن شانئك هو الأبتر.
1: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ഹർമൈൻ ലൈവ് സമാപിക്കുകയാണ്. മക്ക മദീന ഹർമകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരങ്ങളാണ് ഹർമൈൻ ലൈവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി മക്ക ഹറമിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെയും മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് സലാഹുൽ ബുദൈറിൻ്റെയും പാരായണങ്ങളാണ് നമ്മൾ കേട്ടത്.
2: സൂറ അൽ കഹ്ഫ് 70 മുതൽ 81 വരെ വചനങ്ങൾ കൂടെ ചേരുന്നു ഷെയ്ഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറ അൽ കഹ്ഫ് 70 മുതൽ 81 വരെ വചനങ്ങൾ, ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തൻസീൽ, സൂറത്തു ഇസ്രാ, സൂറത്തു കഹ്ഫ് എന്നീ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് അഷ്ഷേഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ തൻസീൽ സൂറത്തു ഇസ്രാ, സൂറത്തു കഹ്ഫ് എന്നിവയാണ് നാം എന്നീ സൂറത്തുകളാണ് നാം കേട്ടത് അഷ്ഷേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദിൻ്റെ ശബ്ദത്തിൽ.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് നൂഹ് 26, 27, 28 എന്നീ വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
3: വചനം 26, വാക്കർത്ഥം: വഖാല നൂഹ്, നൂഹ് വീണ്ടും പറഞ്ഞു: റബ്ബി, എന്റെ റബ്ബേ, ലാ തദർ, നീ വിട്ടേക്കരുതേ, അലൽ അർദി, ഭൂമിയുടെ മീതെ, ഭൂമിയിൽ, മിനൽ കാഫിരീന, അവിശ്വാസികളിൽ നിന്ന്, ദയ്യാറൻ, ഒരു വീട്ടുകാരനെയും ഗൃഹവാസിയെയും ഒരാളെയും.
4: وقال نوح رب لا تذر على الارض من الكافرين ديارا.
3: നൂഹ് വീണ്ടും പറഞ്ഞു: എൻ്റെ റബ്ബേ, അവിശ്വാസികളിൽപ്പെട്ട ഒരു പൗരനെയും ഭൂമിക്കുമീതെ നീ ബാക്കിയാക്കി വിട്ടേക്കരുതേ. വചനം 27, വാക്കർത്ഥം: ഇന്നക, നിശ്ചയമായും നീ, ഇൻതദർഹും അവരെ നീ വിട്ടേക്കുന്ന പക്ഷം യുദില്ലൂ അവർ വഴിതെറ്റിക്കും ഇബാദക നിന്റെ അടിയാന്മാരെ വലാ യലിദൂ അവർ ജനിപ്പിക്കയുമില്ല ഇല്ല ഫാജിറൻ ദുർവൃത്തനെ അഥവാ തോന്നിയവാസിയെ അല്ലാതെ കഫാറോ സത്യനിഷേധക്കാരനായ നന്ദി കെട്ടവനായ

കാരണം നിശ്ചയമായും അവരെ നശിപ്പിക്കാതെ വിട്ടേക്കുന്ന പക്ഷം അവർ നിന്റെ അടിയാന്മാരെ വഴിതെറ്റിച്ച് കളയുന്നതാണ്. സത്യനിഷേധക്കാരായ ദുർവൃത്തരെയല്ലാതെ അവർ ജനിപ്പിക്കുകയും ചെയ്യുകയില്ല. 26-27 വചനങ്ങളുടെ വിശദീകരണം. ആ ജനതയെക്കുറിച്ച് ഒരു സൽപ്രതീക്ഷയ്ക്ക് അവകാശമില്ലാതിരുന്നതോ അവർ കൈക്കൊണ്ടുവന്ന അക്രമനയങ്ങളോ മാത്രമായിരുന്നില്ല അവർക്കെതിരിൽ അവരുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നൂഹ്നബി അലൈഹിസ്സലാമയെ പ്രേരിപ്പിച്ചത്. ഭാവിയിൽ സത്യവിശ്വാസം സ്വീകരിക്കാനിടയുള്ള ആളുകളെ, ഒരുപക്ഷെ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായി നിലവിലുള്ള ചുരുക്കം വ്യക്തികളെപ്പോലും ആ അക്രമികൾ വഴിപിഴപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുമെന്നും ആ ദുഷിച്ച ജനതയിൽ നിന്ന് ജനിച്ചു വളരുന്ന ഭാവി തലമുറകൾ അവരെപ്പോലെ ദുഷിച്ച ജനതയായിരിക്കുവാനേ മാർഗമുള്ളൂവെന്നും അദ്ദേഹത്തിൻ്റെ ദീർഘകാല പരിചയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച് കഴിഞ്ഞിട്ടുള്ള അല്പം ചിലരല്ലാതെ മേലിൽ ആ ജനതയിൽ നിന്ന് ആരും വിശ്വസിക്കുന്നതല്ല എന്ന് അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ ഹൂദ് 36 വചനത്തിൽ കാണാവുന്നതാണ്. ഈ പ്രാർത്ഥന അതിനുശേഷമായിരിക്കുവാനും ഇടയുണ്ട്. പ്രവാചകവര്യനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതക്കെതിരിൽ പ്രാർത്ഥന ചെയ്തതിൻ്റെ കാരണവും ന്യായവും ഇതിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാമല്ലോ. ഫിറാവുൻ്റെയും ആൾക്കാരുടെയും സത്യനിഷേധവും ധിക്കാരവും അതിരുകവിഞ്ഞു. അവരെക്കുറിച്ചുള്ള പ്രതീക്ഷ പാടെ നശിച്ചപ്പോൾ അവർക്കെതിരിൽ മൂസാ നബി അലൈഹിസ്സലാമയും പ്രാർത്ഥിക്കുകയുണ്ടായിട്ടുണ്ടെന്നും ഈ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെട്ടുവെന്നും സൂറത്ത് യൂനുസ് 88-89 വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം ഇപ്രകാരമാണ്. വചനം 28. വാക്കർത്ഥം: റബ്ബി, എന്റെ രക്ഷിതാവേ, റബ്ബേ, അഗ്ഫിർലി, എനിക്ക് നീ പൊറുത്തു തരേണമേ. വലിവാലിദയ്യ, എന്റെ രണ്ട് ജനയിതാക്കൾക്കും അഥവാ മാതാപിതാക്കൾക്കും. വലിമൻ ദഖല, പ്രവേശിച്ചവർക്കും. ബൈത്തിയ, എന്റെ വീട്ടിൽ. മുഅ്മിനൻ, സത്യവിശ്വാസിയായിക്കൊണ്ട്. വലിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്കും. വൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികൾക്കും. വല തസിദി, നീ വർദ്ധിപ്പിക്കുകയും അരുതേ. അല്ലാലിമീന, അക്രമികൾക്ക്. ഇല്ല തബാറോ, നാശമല്ലാതെ, നഷ്ടമല്ലാതെ.

0: എന്റെ റബ്ബേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ വീട്ടിൽ സത്യവിശ്വാസിയായിക്കൊണ്ട് പ്രവേശിച്ചവർക്കും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും പുറത്തു തരേണമേ. അക്രമികൾക്ക് നാശനഷ്ടമല്ലാതെ നീ വർദ്ധിപ്പിക്കുകയും ചെയ്യരുതേ. 28 വചനത്തിന്റെ വിശദീകരണം. അവസാനമായി തൻ്റെയും തൻ്റെ മാതാപിതാക്കളുടെയും മറ്റെല്ലാ സത്യവിശ്വാസികളുടെയും പാപമോചനത്തിനു വേണ്ടി നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. അവിശ്വാസികളെക്കുറിച്ചുള്ള പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ദുആ ചെയ്യുമ്പോൾ നാം സ്വീകരിക്കേണ്ടതുള്ള ഒരു മര്യാദ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. പ്രാർത്ഥനയിൽ ആദ്യമായി സ്വന്തം കാര്യവും പിന്നീട് അവനവനുമായി കൂടുതൽ ബന്ധപ്പെട്ടവരുടെ കാര്യവും പ്രത്യേകം എടുത്തു പറയണം. അവസാനം പൊതുവിൽ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നത്രേ അത്. എന്റെ വീട് ബൈത്തിയ എന്ന് പറഞ്ഞത് അദ്ദേഹവും സത്യവിശ്വാസികളും ഇബാദത്ത് ചെയ്തിരുന്ന പള്ളിയെ ഉദ്ദേശിച്ചാണെന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. അദ്ദേഹം വസിച്ചിരുന്ന സ്വന്തം വീട് തന്നെയാണെന്നാണ് മറ്റൊരഭിപ്രായം. ഖുർആനിൽ നിന്ന് നേർക്കുനേരെ മനസ്സിലാകുന്നതും ഇതാണ്. അല്പം ആളുകൾ മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നുള്ളൂ. അദ്ദേഹമാണെങ്കിൽ ദീർഘകാലം ജീവിക്കുകയും ചെയ്തിരിക്കുന്നു. നാട്ടുകാരെല്ലാം ശത്രുക്കളുമാണ്. ഈ നിലക്ക് അദ്ദേഹത്തിന്റെ ജനതയിലുള്ള ഒരു സത്യവിശ്വാസിയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവേശിക്കാത്തവരായി ഉണ്ടായിരിക്കുവാൻ അവകാശമില്ലല്ലോ. ഒരു നബിവചനം ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: സത്യവിശ്വാസിയോടല്ലാതെ നീ ചങ്ങാത്തം കെട്ടരുത്. ഭയഭക്തനല്ലാതെ നിന്റെ ഭക്ഷണം തിന്നുകയും അരുത്. അബൂദാവൂദ്, ദാറുൽ ഖുത്നി, തിർമിദി എന്നിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നിന്റെ അടുത്ത കൂട്ടുകെട്ടും ബന്ധവും സത്യവിശ്വാസികളോടും സജ്ജനങ്ങളോടുമായിരിക്കണമെന്ന് താൽപര്യം. റബ്ബന ഗഫിർ ലന വലി വാലിദൈന വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.
1: നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നിന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്തു നൂഹ് 26, 27, 28 എന്നീ വചനങ്ങളുടെ വിശദീകരണമാണ്.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം. രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
5: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അറുപത്തിയൊമ്പതാമത്തെ ആയത്ത് വരെയാണ് സൂറത്തുൽ അഹ്സാബിൽ നിന്നും നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. സൂറത്ത് അവസാന ആയത്തുകളിലേക്കാണ്. ഇനി മൂന്നാലായത്തുകൾ കൂടി ബാക്കിയുള്ളൂ. സൂറത്തിൻ്റെ തുടക്കം മുതൽ മനഃപ്പാഠമാക്കിയ ഭാഗം വരെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ആയത്തുകൾ പഠിക്കാൻ കഴിയുകയുള്ളൂ, പഴയത് നിലനിർത്തിപ്പോരാനും കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 69-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മനഃപാഠമാക്കാൻ സഹായകമാകുന്ന രൂപത്തിലുള്ള പാരായണമാണ് മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേൾക്കുക. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 536-ാമത്തെ പേജിന്റെ പാരായണം നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: മാഷ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം വിശുദ്ധ ഖുർആനിലെ 536 പേജിന്റെ പാരായണം. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദുൽ ഖാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

ഇസ്രായീല. ഇവിടെ യ ബനീ എന്ന മദ്ദ് മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യ ബനീ യ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്ഖുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീലദ്ഖുറു കൂട്ടിയോതുമ്പോൾ ഇസ്രായീലദ്ഖുറു. അപ്പോൾ ഉദ്ഖുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി യാഇന് ഫതഹാണ്, നിഅമതിയ നിഅമതിയല്ലതി, നിഅമതിയല്ലതി എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതി അല്ലതി അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നീ, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ, ബോധുച്ചിരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ വത്തഖൂ, തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല, തജ്സി ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇത് ഗാം ബിഗുന്ന നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ തൻവീന് ശേഷം വ, തൻവീനിൻ്റെ വ നക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇത് ഗാംബിഗുന്ന ഷൈ ഔല. വല യുഖബലു മിൻഹാ അദ്ലു വല അദ്ല, ദാലിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അദ്ലു വല, മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഗാംബിഗുന്ന عدل ولا تنفعها تنفعها نون ساكنه كشاشم فاء اخفاء بغنه افكتماكي منيكنم تنفعها عين هاء مخرجه صدق عين തൊണ്ടയുടെ മധ്യഭാഗം ഹ തൊണ്ടയുടെ താഴെഭാഗം تنفعها شفاعه ولا ഇവിടെയും ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതും വല വലഹും യുൻസ യുൻസ, സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാ ബിഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വ ഇദി ബി തല, ബാഇന് സുക്കൂന്, ദാലിന് കസർ, വ ഇദി ദാലിന് കസർ, പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വ ഇദി ബി തല വ ഇദി ബി തല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വ ഇദി ബി തല ഇബ്രാഹീമ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ,
മീമിന് ശദ്ദ് മണിക്കണം, നൂനിന് ശദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മണിച്ചു കൊണ്ട് നിർത്തണം. എന്നാൽ ഫഅതമ്മഹുന്ന ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. قال إني جاعلك للناس للناس نون مشد غنة نون شد منكنا إماما رند حركة قدر نرتا إماما قال ومن ذريتي ساكنا نون شرشم ذال إخفا بغنة أفكت ماكي منكنا ومن ذريتي إني ذريتي رائن شدند എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ ളാലിമീൻ അല്ല വ അഹ്ദി ളാ അഹ്ദി ളാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا، السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.

قد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم

0: معذرتهم ولهم اللعنة ولهم سوء الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: സൂറത്തു ദാരിയാത്ത് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.

0: فعتوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون فما استطاعوا من
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നു. തൻസീൽ സൂറത്ത് അന്നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറ 51 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്ത് നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറാഇന്റെ 51 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീറു അമാനി. ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി മലയാളത്തിൽ നിർവഹിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് തഫ്സീറു അമാനി. ഇന്നത്തെ തഫ്സീറു അമാനി പ്രോഗ്രാമിൽ സൂറത്തു നൂഹിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്.
1: 71 അധ്യായം സൂറത്തു നൂഹിൻ്റെ അവസാന ഭാഗത്ത് അമാനി മൗലവി നൽകിയ വ്യാഖ്യാനക്കുറിപ്പ്. വിഗ്രഹാരാധനയുടെ തുടക്കം. മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം ഭൂലോക ജീവിതം ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുവാൻ തുടങ്ങുകയും ചെയ്തതോടെ തന്നെ മനുഷ്യ ശത്രുവായ പിശാചും അവൻ്റെ പ്രവർത്തന പരിപാടികൾ അവർക്കിടയിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തന്നാൽ കഴിയുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും ആദമിൻ്റെ സന്തതികളെ വഞ്ചിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവനാണല്ലോ ഇബ്ലീസ്. അധികം താമസിയാതെ ആദം നബി അലൈഹിസ്സലാമയുടെ മക്കൾക്കിടയിൽ വഴക്കും വക്കാണവും ഉണ്ടാകുമാറ് മനുഷ്യരിൽ നിക്ഷിപ്തമായ കോപം, അസൂയ, രോഷം ആദിയായവയെ അവൻ ഇളക്കിവിട്ടു. അത് മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ കൊലപാതകത്തിൽ കലാശിക്കുകയും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുവാൻ പോകുന്ന വിവരം അല്ലാഹു മലക്കുകളെ അറിയിച്ചപ്പോൾ മലക്കുകൾ ചോദിച്ചു, അതജ്അലു ഫീഹാ മൈ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കുദ്ദിമാ, അതിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ അതിൽ നീ ആക്കുന്നുവോ? അവർക്ക് അല്ലാഹു നൽകിയ മറുപടി, ഇന്നി അഅലമു മാലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിശ്ചയമായും എനിക്കറിയാം എന്നായിരുന്നു. സൂറത്തുൽ ബഖറ 30 വചനം. മനുഷ്യവർഗം കുഴപ്പവും രക്തം ചിന്തലും നടത്തുകയില്ലെന്ന് അല്ലാഹു പ്രസ്താവിച്ചിട്ടില്ല. അവർക്ക് അറിഞ്ഞുകൂടാത്ത പല രഹസ്യങ്ങളും അതിൽ അന്തർഭവിച്ചിട്ടുണ്ടെന്നേ സർവജ്ഞനായ അല്ലാഹു മറുപടി പറഞ്ഞുള്ളൂ. മലക്കുകൾ സംശയിച്ച അക്കാര്യം ഏറെ താമസിയാതെ പുലരുകയും ചെയ്തു. അതെ, ആദം നബി അലൈഹിസ്സലാമയുടെ പുത്രനായ ഹാബീലിനെ സ്വന്തം സഹോദരനായ കാബീൽ കൊലപ്പെടുത്തി. അങ്ങനെ രക്തം ചിന്തലിൻ്റെയും കുഴപ്പത്തിൻ്റെയും ഉദ്ഘാടനം പിശാച് കൊണ്ടാടി. ഈ സംഭവം സൂറത്തുൽ മാഇദ 30 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. കർമ്മരംഗത്ത് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതുകൊണ്ട് പിശാച് തൃപ്തി അടഞ്ഞില്ല. വിശ്വാസരംഗത്തേക്കും അതവൻ വ്യാപിപ്പിച്ചു. അങ്ങനെ പല ഊഹങ്ങളും തെറ്റായ ധാരണകളും ആശയക്കുഴപ്പങ്ങളും മനുഷ്യഹൃദയങ്ങളിൽ തലപൊക്കി. കാലക്രമത്തിൽ അവയെല്ലാം സത്യ യാഥാർത്ഥ്യങ്ങളായി അംഗീകരിക്കപ്പെടുവാനും തുടങ്ങി. ദൈവികേതര മതങ്ങളുടെ ഉത്ഭവ സ്ഥാനം ഇതത്രേ. ദൈവികേതര മതങ്ങളിൽ അതിപുരാതന മതമാണ് സ്വാബിയ മതം അഥവാ ഗോളാർച്ചന മതം. ഈ മതക്കാരിൽ രണ്ട് തരക്കാരുണ്ട്. നക്ഷത്രങ്ങളും ഉപരിഗോളങ്ങളുമെല്ലാം ചില ആത്മീയ ശക്തികളുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന ധാരണയിൽ അവയെ ആരാധിച്ചു വരുന്ന ഒരു കക്ഷി. അതത് ഗ്രഹങ്ങളിലുണ്ടെന്ന് സങ്കൽപ്പിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് ചില പ്രത്യേക രൂപങ്ങൾ നൽകുകയും ആ രൂപത്തിലുള്ള പ്രതിമകളെ ആരാധിക്കുകയും ചെയ്യുന്ന മറ്റൊരു കക്ഷി. വിഗ്രഹാരാധന രംഗപ്രവേശം ചെയ്ത ഒരു മാർഗം ഇതായിരുന്നു. ചിലർ അല്ലാഹുവിനെ ഒരു സ്ഥൂല വസ്തുവായി കണക്കുകൂട്ടി രാജാധിപതിയായ അവൻ്റെ സിംഹാസനത്തിന് ചുറ്റും അവൻ്റെ പരിചാരകരായി മലക്കുകൾ നിലകൊള്ളുന്നതായി അവർ സങ്കൽപ്പിച്ചു. അങ്ങനെ അല്ലാഹുവിൻ്റേതെന്ന സങ്കൽപ്പത്തിൽ വളരെ വലിയൊരു പ്രതിമയും ചുറ്റുപാടും മലക്കുകളുടേതെന്ന ഭാവേന വേറെ കുറെ ചെറു പ്രതിമകളും പ്രതിഷ്ഠിച്ച് അവർ അവയെ ആരാധിക്കുവാൻ തുടങ്ങി. മറ്റൊരു കൂട്ടർ അല്ലാഹുവിൻ്റെ ദിവ്യഗുണങ്ങളുടെ പ്രതീകങ്ങളെന്നോണം ചില പ്രത്യേക രൂപങ്ങളെ സങ്കൽപ്പിച്ചുണ്ടാക്കി ആ രൂപങ്ങളെ പ്രതിഷ്ഠിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തു വന്നു. നാലാമതൊരു വിഭാഗക്കാർ മരണപ്പെട്ടുപോയ സത്വൃത്തരായ പുണ്യവാന്മാരുടെ സ്മരണയ്ക്കും ബഹുമാനത്തിനും വേണ്ടി അവരുടെ പ്രതിരൂപങ്ങൾ നിർമ്മിക്കുകയും കാലാന്തരത്തിൽ അവയോടുള്ള ബഹുമാനം അതിരു കവിഞ്ഞ് അവയെ ആരാധിച്ചു തുടങ്ങുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനത ആരാധിച്ചു വന്ന വദ്ദ്, സുവാ, യഗൂത്, യഊക്, നസ്ർ എന്നീ ദൈവങ്ങൾ ഈ ഇനത്തിൽപ്പെട്ട വിഗ്രഹങ്ങളത്രേ. ഈ അഞ്ച് പേരിലുമുള്ള വിഗ്രഹങ്ങളെ ചില അറബി ഗോത്രങ്ങൾ ആരാധിച്ചിരുന്നതിനെപ്പറ്റി പ്രസ്താവിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയിലുണ്ടായിരുന്ന ചില സജ്ജനങ്ങളുടെ പേരുകളാണവ. അങ്ങനെ അവർ നശിച്ച് അഥവാ മരിച്ചുപോയപ്പോൾ അവർ ഇരിക്കാറുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളിൽ അവയുടെ പേര് നൽകിക്കൊണ്ട് ചില പ്രതിഷ്ഠകൾ സ്ഥാപിക്കണമെന്ന് പിശാജ് ജനങ്ങൾക്ക് ദുർബോധനം നൽകി. അവരത് ചെയ്യുക

0: നടത്തുന്നത് പരലോകസ്മരണയ്ക്ക് ഉതകുന്നതാണെന്ന കാരണത്താൽ നബി പിന്നീട് അതിന് മുസ്ലീങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. തിരുമേനി പറഞ്ഞു, കബറുകളെ സന്ദർശിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് നിരോധിച്ചിരുന്നു, അറിഞ്ഞേക്കുക, എന്നാൽ നിങ്ങൾ അവയെ സന്ദർശിച്ചുകൊള്ളുവീൻ. റവാഹു മുസ്ലിം. തിർമ്മിദിയുടെ നിവേദനത്തിൽ ഇതും കൂടിയുണ്ട്, കാരണം അത് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാകുന്നു. ഇതിനെല്ലാം പുറമെ മറ്റൊന്നുകൂടി, പ്രവാചകന്മാർ തുടങ്ങിയ മഹാത്മാക്കൾ മുഖാന്തരം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളിലൂടെ വല്ല അസാധാരണമായ അത്ഭുത സംഭവങ്ങളും നടന്നതായി കാണുമ്പോൾ അവരിൽ അല്ലെങ്കിൽ അവയിൽ ദിവ്യത്വം കൽപ്പിക്കപ്പെടുക, അഥവാ ആ മഹാത്മാക്കളിലോ അല്ലെങ്കിൽ ആ വസ്തുക്കളിലോ അള്ളാഹു അവതരിപ്പിക്കുകയോ പ്രത്യക്ഷപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും അവൻ്റെ ഏതെങ്കിലും ഒരു ഗുണം
1: അവതരിച്ചിട്ടുണ്ടെന്നും കരുതുക,
0: അങ്ങനെ ആ മഹാത്മാക്കളുടെയോ വസ്തുക്കളുടെയോ പ്രതിമകളുണ്ടാക്കി പൂജിച്ചു വരിക. ഹിന്ദുക്കളുടെ വിവിധ അവതാര വിശ്വാസങ്ങളും വിഗ്രഹാരാധനകളും ക്രിസ്ത്യാനികൾ ഈസാനബി അലൈഹിസ്സലാമയെയും കുരിശിനെയും ആരാധിക്കുന്നതുമെല്ലാം ഈ ഇനത്തിൽ ഉൾപ്പെട്ടവയും അത്രേ. പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ അബദ്ധജടിലമായ ചിന്താഗതികളിൽ നിന്നുമായി ഉത്ഭവിക്കുകയും കാലാന്തരത്തിൽ ചില പ്രത്യേക രൂപങ്ങളിൽ സ്ഥിരപ്പെട്ട മതസിദ്ധാന്തങ്ങളായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത പലതരം വിഗ്രഹാരാധനകളാണ് മേൽ പറഞ്ഞതെല്ലാം. വിഗ്രഹാരാധനയുടെ പ്രസ്തുത ഇനങ്ങളെല്ലാം തന്നെ ഷിർക്കാണെന്ന് അഥവാ ബഹുദൈവ വിശ്വാസമാണെന്ന് ഖുർആൻ സംശയാതീതമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിഗ്രഹങ്ങൾ സ്വയം തന്നെ തങ്ങൾക്ക് ഗുണമോ ദോഷമോ വരുത്തുവാൻ പ്രാപ്തമാണെന്ന വിശ്വാസത്തോടെ അവയെ ആരാധിച്ചു വരുന്നവർ തുലോം കുറവായിരിക്കും. പക്ഷേ അവയെ ആരാധിക്കുന്നതുമൂലം ഏതെങ്കിലും പ്രകാരേണ ദൈവസാമീപ്യത്തിനും പുണ്യം നേടുന്നതിനും ഉപകരിക്കുമെന്നും അവയോ അവ പ്രതിനിധാനം ചെയ്യുന്ന പുണ്യാത്മാക്കളോ അല്ലെങ്കിൽ വൻ സൃഷ്ടികളോ അള്ളാഹുവിങ്കൽ ശുപാർശയും സ്വാധീനവും ചെലുത്തി തങ്ങൾക്ക് രക്ഷ നൽകുമെന്നും ഉള്ള വിശ്വാസമാണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, സൂറത്തു സുമർ 3-ാം വചനം. അവർ ഞങ്ങളെ അള്ളാഹുവിങ്കലേക്ക് സാമീപ്യം നൽകി അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല എന്നും. ഹാ ഉലാ ഇ ശുഫഅഉന ഇൻദല്ലാ, സൂറത്തു യൂനുസ് 18-ാം വചനം. ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നും മറ്റും വിഗ്രഹാരാധകന്മാർ പറയാറുള്ളതായി അള്ളാഹു ഉദ്ധരിക്കുന്നത് ഇതിനെപ്പറ്റിയാകുന്നു. സൂറത്തു യൂനുസിൽ നിന്നുദ്ധരിച്ച ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു വാചകം ഇവിടെ ശ്രദ്ധേയമാകുന്നു. അതിങ്ങനെയാണ്: വനലീറു ദാലിക ഫി ഹാദ സമാനി ഇഷ്തിഗാലു കസീരിം മിനൽ ഖൽഖി ബി തഅലീമി ഖുബൂരിൽ അകാബിരി അല ഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫഅഅ ലഹും ഇൻദല്ലാഹി തആല. തഫ്സീറു റാസി, വാള്യം 4, പേജ് 557. സാരം: മഹാന്മാരുടെ കബറുകളെ ബഹുമാനിച്ചാൽ അവർ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായി തീരുമെന്ന വിശ്വാസത്തോടെ ഇക്കാലത്ത് വളരെ പടപ്പുകൾ മഹാന്മാരുടെ കബറുകളെ ബഹുമാനിക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുള്ളതും ഇതിനു തുല്യമായതാകുന്നു. ഇമാം റാസി റഹിമഹുല്ലയുടെ കാലത്തെ അഥവാ ഹിജറ 7-ാം നൂറ്റാണ്ടിലെ സ്ഥിതിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അതിനുശേഷം ഈ ഏർപ്പാട് എത്രമാത്രം കൂടുതൽ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ടെന്ന് ഇന്ന് സത്യാന്വേഷികളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അള്ളാഹുവിൽ ശരണം. ഷിർക്കിൻ്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം

സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ മക്ക മദീന ഹറമുകളിൽ മഗ്രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ നമസ്കാര സമയങ്ങളിൽ നിർവഹിക്കുന്ന പാരായണമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ നിന്ന് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തുൽ അൻആമിലെ 22 മുതൽ 45 വരെ വചനങ്ങളും, തുടർന്ന് മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ഷേഖ് വലീദു ശംസാൻ പാരായണം നിർവഹിച്ച സൂറത്തു കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്നീ അധ്യായങ്ങളിലെ പാരായണവുമാണ് നാം കേൾക്കുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

أنفسهم وضل عنهم ما كانوا يفترون ومنهم من يستمع إليك وجعل

ولقد أرسلنا إلى أمم من قبلك فأخذناهم

0: وسلموا والحمد لله رب العالمين.
1: മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് വലീദ് ഷംസാൻ.

0: الأحد.
1: ما شاء الله، ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്രിബ് ഫജ്ർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാവുമാരുടെ പാരായണം. പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അധ്യാപകനിൽ നിന്ന് പാരായണം ചെയ്ത് പഠിക്കാനുള്ള അവസരം. അൽ മുഅല്ലിം പ്രോഗ്രാമിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറ 103 മുതൽ 107 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്, പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 103 മുതൽ 107 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും അതിൻ്റെ ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരും. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് ഇനി നാം കേൾക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തു സോഫാത്തിലെ 112 ആയത്തിനെ അടിസ്ഥാനമാക്കിയുള്ള സംസാരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇപ്പോൾ നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിമു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 112 മുതലുള്ള വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 111 വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് തന്നെയാണ് 112 വചനത്തിലും പരാമർശിക്കുന്നത്. വബശ്ശർനാഹു, അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത നൽകുകയും ചെയ്തു. ബി ഇസ്ഹാഖ, ഇസ്ഹാഖിനെ കുറിച്ച്, നബിയൻ, ഒരു പ്രവാചകനായിക്കൊണ്ട്, മിനസ്വാലിഹീൻ, സദുവൃത്തരിൽപ്പെട്ട, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം പറയുന്നതിനിടയിൽ അള്ളാഹു അദ്ദേഹത്തോട് ബലി നൽകാൻ കൽപ്പിച്ചത്, സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് കൽപ്പന നൽകിയത് ഏതു പുത്രനെയായിരുന്നു എന്ന വിഷയത്തിൽ ഖുർആൻ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത് കാണാൻ സാധിക്കും. ചില മുഫസ്സിറുകൾ പറയുന്നത് അത് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ആയിരുന്നു എന്നാണ്. ഇമാം തബരി റഹ്മഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ ആ അഭിപ്രായമാണ് പ്രാധാന്യപൂർവ്വം കൊടുക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക മുഫസ്സിറുകളും അതേപോലെ തന്നെ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു ബലി നൽകാൻ, അറുക്കാൻ അള്ളാഹു കൽപ്പിച്ച ഇബ്രാഹിം നബിയുടെ മകൻ എന്നതാണ്. ഈ വചനം അതിന് തെളിവ് കൂടിയാണ്. അഥവാ ഇസ്മായിൽ നബിയുടെ ബലിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത് വബഷർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖിനെ കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നു, ഫഹൽ യുഅഖലു ബഅദ ഹാദാ അൻ യുഖാല ഇന്ന ദബീഹ കാന ഇസ്ഹാഖ്. ഈ വചനം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അത് ചിന്തനീയമല്ല. ഇസ്ഹാഖാണ് ബലി നൽകപ്പെട്ട, അല്ലെങ്കിൽ ബലി നൽകപ്പെടാൻ വേണ്ടി പറഞ്ഞ മകനെന്നത്. അദ്ദബീഹ് ഹുവ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ബലി നൽകാൻ അള്ളാഹു ആവശ്യപ്പെട്ടത്, അറുക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടത് അത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്നു. ലിഅന്നല്ലാഹ തആല ബശ്ശറ ഇബ്രാഹീമ, കാരണം അള്ളാഹു ഇബ്രാഹീമിന് സന്തോഷ വാർത്ത അറിയിച്ചു. ബി ഇസ്ഹാഖ ബഅദൽ ഇൻതിഹാഇ മിന അദ്ദബ്ഹ്, അറുക്കാൻ വേണ്ടി പറഞ്ഞ അതിനുശേഷമാണ് അള്ളാഹു ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത്. വകാനത്ത് ഹാദിഹിൽ ബിഷാറ ബഅദുമാ ജസാഹുല്ലാഹു ബിഹി ഫിദ്ദുനിയാ അലാ ഇസ്തിസ്ലാമിഹി. അള്ളാഹു സുബ്ഹാന വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയോട് കൽപ്പിച്ച കൽപ്പന അദ്ദേഹം പ്രാവർത്തികമാക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതിൻ്റെ പ്രതിഫലമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചതെന്ന് മുഫസ്സിറുകൾ എടുത്തു പറയുന്നു. വകാനത്തിൽ ബിഷാറ ലമ്മാ ജാഅത്തിൽ മലായികത്തു ഇഹ്ലാക്കിഹി ഖൗമു ലൂത്ത്, ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ആ മലക്കുകളാണ് ഇസ്ഹാഖ് എന്ന പ്രവാചകനെ കൊണ്ട്, എന്ന പുത്രനെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സന്തോഷ വാർത്ത അറിയിച്ചത്. സൂറത്ത് ഹൂദിലെ 69 മുതൽ 71 വരെയുള്ള വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും. വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹിമ ബിൽ ബുശ്റാ, തീർച്ചയായും നമ്മുടെ ദൂതന്മാർ സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിൻ്റെ അടുക്കൽ വന്നു. ഖാലൂ സലാമ, അവർ പറഞ്ഞു അസ്സലാമു അലൈക്കും. ഖാല സലാം, അദ്ദേഹവും സലാം മടക്കി. ഫമാ ലബിസ അജാ ബിഇജ്ലിൻ ഹനീദ്, ഒട്ടും താമസിയാതെ അദ്ദേഹം പൊരിച്ച ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു. فَلَمَّا رَأَى أَيْدِيَهُمْ لَا تَصِلُ إِلَيْهِ نَكِرَهُمْ, അവരുടെ കൈകൾ ആ പാത്രത്തിലേക്ക് നീളാത്തത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ പന്തികേട് തോന്നി. وَأَوْجَسَ مِنْهُمْ خِيفَةً, അദ്ദേഹത്തിന് ഭയം അനുഭവപ്പെട്ടു. قَالُوا لَا تَخَفْ, അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, തീർച്ചയായും ഞങ്ങൾ ലൂത്തിൻ്റെ ജനതയിലേക്ക് അയക്കപ്പെട്ടവരാകുന്നു. വംറഅതുഹു ഖായിമതു ഫദഹികത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ചിരിച്ചു.
4: ഫബശ്ശർനാഹ ബി ഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ്.
3: അപ്പോൾ അവർ ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഇസ്ഹാഖിന് ശേഷം യഅഖൂബിനെ കൊണ്ടും.
4: ഖാലത്ത് യാ വൈലത അലിദു വ അന അജൂസു വ ഹാദ ബഅലി ശൈഖ ഇന്ന ഹാദ ലശൈഉൻ അജീബ്.
3: അവർ പറഞ്ഞു, കിഴവിയായ ഞാൻ പ്രസവിക്കുകയോ, എൻ്റെ ഭർത്താവാവട്ടെ വയോവൃദ്ധനുമായിരിക്കുന്നു.
4: ഇന്ന ഹാദ ലശൈഉൻ അജീബ്,
3: തീർച്ചയായും ഇത് ഒരു അത്ഭുതകരമായ കാര്യമാകുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഇസ്ഹാഖ് എന്ന മകൻ ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നത് ലോത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകളായിരുന്നു എന്നാണ് സൂറത്തുൽ ഹൂദിലെ ഈ വചനങ്ങളിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. മുഫസ്സിറീങ്ങൾ പറയുന്നു,
4: വബശ്ശർനാഹു ബി ഇസ്ഹാഖ, ബശ്ശർന ഇബ്രാഹീമ ബി ഇസ്ഹാഖ യഅനി അഅലംനാഹു ബിഹി അലാ വജ്ഹിൻ യസുറു ബിഹി.
3: ആ പദപ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് നാം സന്തോഷ വാർത്ത അറിയിച്ചു.
4: ബഅദൽ ബിഷാറത്തിൽ ഊല ബി ഇസ്മായിൽ,
3: ആദ്യത്തെ സന്തോഷ വാർത്തയ്ക്ക് ശേഷം അഥവാ ഇസ്മായിലിനെ കൊണ്ടുള്ള സന്തോഷ വാർത്തയ്ക്ക് ശേഷം.
4: വലിഹാദ കാന ഇസ്മായിലു അക്ബറു മിൻ ഇസ്ഹാഖ് അലൈഹിമസ്സലാം.
3: അതുകൊണ്ട് തന്നെ ഇസ്ഹാഖിനേക്കാൾ മൂത്ത ആളാകുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു,
4: മിനസ്വാലിഹീൻ ഐ അൽ ഖായിമീന ബിഹഖില്ലാഹി തആല വ ഹഖി ഇബാദിഹി.
3: സ്വാലിഹീങ്ങളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചെയ്യേണ്ട കരാറും അല്ലെങ്കിൽ കടമകളും അതേപോലെ തന്നെ മനുഷ്യരോട് കാണിക്കേണ്ട കരാറുകളും കടമകളും നിർവഹിക്കുന്ന ആൾ എന്നതാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു,
4: വബശ്ശർന ഇബ്രാഹീമ ബിവലദിഹി ഇസ്ഹാഖ.
3: അള്ളാഹു ഇബ്രാഹിം നബിക്ക് മകനെക്കൊണ്ട് അഥവാ ഇസ്ഹാഖ് എന്ന പുത്രനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു.
4: നബിയ്യം മിനസ്വാലിഹീൻ,
3: സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനായിക്കൊണ്ട്.
4: ജസാഅൻ ലഹു അലാ സബ്രിഹി വറിദാഹു ബി അംരി റബ്ബിഹി വതാഅതിഹി ലഹ്,
3: അദ്ദേഹത്തിൻ്റെ ക്ഷമക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് അനുസരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച സന്തോഷ വാർത്തയായിരുന്നു ഇത്. തുടർന്ന് 113-ാമത്തെ വചനത്തിൽ പറയുന്നു,
4: വബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ് വമിൻ ദുരിയ്യതിഹിമാ മുഹ്സിനു വദാലിമുൻ ലിനഫ്സിഹി മുബീൻ.
3: വബശ്ശർനാഹു, നാം ബറക്കത്ത് നൽകി.
4: വബാറക്നാ അലൈഹി,
3: നാം ബറക്കത്ത് നൽകി. അലൈഹി അദ്ദേഹത്തിന്,
4: വഅലാ ഇസ്ഹാഖ് ഇസ്ഹാഖിനും,
3: വമിൻ ദുരിയ്യതിഹിമ അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട്.
4: മുഹ്സിനുൻ സുഹൃദൻ സൽഗുണവാൻ, വദാലിമുൻ അക്രമിയും,
3: ലിനഫ്സിഹി തന്നോട് തന്നെ സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവൻ.
4: മുബീൻ സ്പഷ്ടമായ.
3: അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മേൽ ബറക്കത്ത് ചെയ്ത കാര്യമാണ് ഈ വചനത്തിൽ ആദ്യമായി പറയുന്നത്.
4: വബാറക്നാ അലൈഹി,
3: ഈ ഇബ്രാഹിം നബിയുടെ മേൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു. അതല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മേൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു.
4: വഅലാ ഇസ്ഹാഖ,
3: ഇസ്ഹാഖിൻ്റെ മേലും അള്ളാഹു ആശീർവാദം നൽകി അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്തു. പിന്നീട് വമിൻ ദുരിയ്യതിഹിമ, അവർ രണ്ടുപേരുടെയും സന്താന പരമ്പരകളിലും അവരിലുണ്ട്. മുഹ്സിനുൻ വളാലിമുൻ ലിനഫ്സിഹി മുബീൻ. സുഹൃതം ചെയ്തവനുമുണ്ട്, സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവനുമുണ്ട്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വഅൻസൽന അലൈഹിമ അൽ ബറക, അല്ലാഹു അവർ രണ്ടുപേരുടെയും മേൽ അനുഗ്രഹം ചെയ്തു. വമിൻ ദുര്രിയ്യതിഹിമ, ആ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട്, അഥവാ ഇസ്മായിലി പരമ്പരയിലും ഇസ്ഹാഖ് പരമ്പരയിലും ഉണ്ട്. മൻ ഹുവ മുത്തീഉൻ ലിറബ്ബിഹി, റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരുമുണ്ട്. മുഹ്സിനുൽ നഫ്സിഹി, സ്വന്തത്തോട് ഇഹ്സാൻ ചെയ്യുന്നവരുണ്ട്. വമൻ ഹുവ ളാലിമുൻ ലഹാ, സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്യുന്നവരുമുണ്ട്. ളുൽമൻ ബയ്യീനൻ, വ്യക്തമായ അക്രമം ചെയ്യുന്നവർ. ബികുഫ്രിഹി വമഅസിയതിഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുക എന്ന പ്രവർത്തനം മൂലവും അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന പ്രവർത്തനം മൂലവും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ളുൽമ് ചെയ്തവർ ആ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹൂദിലെ 48-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ള എടുത്തുദ്ധരിക്കുന്നു. കഖൗലിഹി തആല, ഖീല യാ നൂഹു ബിത് ബിസലാം, ഖീല പറയപ്പെട്ടു, യാ നൂഹു നൂഹേ, ഇഹ്ബിത് ബിസലാം, സമാധാനപൂർവം ഇറങ്ങുക. മിന്ന, എന്നിൽ നിന്നുള്ള, നമ്മിൽ നിന്നുള്ള സമാധാനപൂർവം. വബറകാത്തിൻ, അനുഗ്രഹങ്ങൾ മൂലവും. അലൈക, താങ്കളുടെ മേൽ. വഅലാ ഉമമിൻ, അതേപോലെ തന്നെ സമൂഹങ്ങളുടെ മേലും. മിമ്മൻ മഅക, താങ്കളുടെ കൂടെയുള്ള. വ ഉമമുൻ, മറ്റു ചില സമൂഹങ്ങൾ. സനുമത്തിഉഹും, നാം അവർക്ക് തുച്ഛമായ അനുഗ്രഹങ്ങൾ നൽകും, സുഖം നൽകും. സുമ്മ യമസ്സുഹും, പിന്നെ അവരെ ബാധിക്കും. മിന്ന, നമ്മിൽ നിന്ന്. അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷകൾ. ഇവിടെ ഇബ്രാഹീമി പരമ്പരയിലുള്ള ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ രണ്ട് പുത്രന്മാരായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും സന്താന പരമ്പരകൾ എന്ന് അവകാശപ്പെടുന്നവർ എല്ലാവരും നല്ലവരോ എല്ലാവരും ദുഷിച്ചവരോ അല്ല. ആ കൂട്ടത്തിൽ നല്ലവരുമുണ്ട് ദുഷിച്ചവരുമുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, വമിൻ ദുര്രിയ്യതിഹിമ, അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിലുണ്ട്. മുഹ്സിനുൻ, സുഹൃദവാൻ, സൽഗുണമുള്ളവൻ. വളാലിമുൻ, അതേപോലെ തന്നെ അക്രമിയുമുണ്ട്. ലിനഫ്സിഹി, സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്തവരുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ അള്ളാഹുവിൻ്റെ പരാമർശം, ഏത് സമൂഹത്തിലും ഏത് വിഭാഗത്തിലും ഇത്തരം ആളുകളെ കാണാൻ സാധിക്കും. ഞാൻ ഇബ്രാഹിം നബിയുടെ ആളാണെന്ന് അവകാശപ്പെടുന്നവരിലും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട ആളാണെന്ന് അവകാശപ്പെടുന്നവരിലും ഏത് ആളിലേക്ക് ചേർത്തപ്പെടുന്നവരിലും നല്ലവരുമുണ്ടാകാം ദുഷിച്ചവരുമുണ്ടാകാം. ഞങ്ങളാകുന്നു ഈ പ്രവാചകൻ്റെ പിൻതലമുറക്കാർ എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പല ജനവിഭാഗങ്ങളെയും കാണാൻ സാധിക്കും. ഉദാഹരണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് ജൂതന്മാർ പറഞ്ഞു, അദ്ദേഹം യഹൂദിയാകുന്നു. ക്രിസ്ത്യാനികൾ പറഞ്ഞു, അദ്ദേഹം ക്രിസ്ത്യാനിയാകുന്നു. അള്ളാഹുവിൻ്റെ മറുപടി, മാ കാന ഇബ്രാഹീമു യഹൂദിയം വലാ നസ്രാനിയ വലാകിൻ കാന ഹനീഫം മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി യഹൂദിയോ ക്രിസ്ത്യാനിയോ അല്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുമല്ല, മറിച്ച് അദ്ദേഹം ഇർജുമാനസനായ ശരിയായ മുസ്ലിമാകുന്നു. മാത്രമല്ല, തങ്ങളാകുന്നു ഇസ്ഹാഖ് പരമ്പരയിൽപ്പെട്ട ആളുകൾ, തങ്ങളാകുന്നു പ്രവാചക ശൃംഖലയുടെ പൈതൃകം അവകാശപ്പെടാൻ അർഹതപ്പെട്ടവർ എന്നൊക്കെ വാദിക്കുന്ന വേദക്കാർ. അവർ പറയുന്നു, ഇബ്രാഹിം നബിയുടെ പിൻതലമുറക്കാരാകുന്നു ഞങ്ങൾ. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് പ്രവാചകന്മാരുടെ ശൃംഖലയുടെ, ആ ശൃംഖലയുടെ പിൻഗാമികൾ, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഞങ്ങളാകുന്നു എന്നൊക്കെ പറയുന്നവരോട് സൂറത്തു ആലിമ്രാനിൽ 60 എന്നൊക്കെ പറയുന്നവരോട് സൂറത്തു ആലിമ്രാൻ

0: സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളുമാകുന്നു. യഥാർത്ഥത്തിൽ ഏതെങ്കിലും പ്രവാചകന്മാരുടെ പിൻഗാമിത്വം അവകാശപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന മാർഗം അവലംബിച്ചവരാകുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളാകുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളാവണമെങ്കിൽ പ്രവാചകനെയും സ്വഹാബത്തിനെയും ഇത്തിബാ ചെയ്തുകൊണ്ട് അവരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക. കേവലം അവകാശവാദം കൊണ്ട് ഒരാൾക്കും ആ ഗണത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയില്ല. ഈ വചനം ധാരാളം ഗുണപാഠങ്ങൾ, ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ ആ വചനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലമത്രയും അമ്പിയാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് തൗഹീദിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുത്തബിഈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലെ 112-ാം വചനത്തിൻ്റെ വിവരണവും വിശദീകരണവും സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആൻ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുതകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 535 പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 535 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശേഖ് സയ്യിദ് അൽഗാമിദി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീല. ഇവിടെ യാ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസ്ല് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്. മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസ്ല്. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യാ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീല ദ്കുറു കൂട്ടിയോതുമ്പോൾ ഇസ്രായീല ദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി യാഇന് ഫത്ഹാണ്. നിഅമതിയ നിഅമതിയല്ലതി, നിഅമതിയല്ലതി എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതി അല്ലതി അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നി, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ, ബോധുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ വത്തഖൂ, തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല, തജ്സി ജീവിനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇത് ഖാം ബി ഗുന്ന, നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഖാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബി ഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ ഷൈഅല, ഇത് ഖാം ബി ഗുന്ന, തൻവീന് ശേഷം വ, തൻവീനിൻ്റെ വാ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇത് ഖാം ബി ഗുന്ന ഷൈ ഔ വല. വല യുഖ്ബലു മിൻഹ അദ്ലു വല, അദ്ല ദാലിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അദ്ലു വല, മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഖാം ബി ഗുന്ന. അദ്ലു വല തൻഫഉഹ തൻഫഉഹ, നൂന് സാക്കിനയ്ക്ക് ശേഷം ഫ ഇഖ്ഫാ ബി ഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻഫഉഹ ഐന് ഹ മഖ്റജുകൾ ശ്രദ്ധിക്കുക, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തൻഫഉഹ ശഫാഅതു വല, ഇവിടെയും ഇദ്ഗാം ബി ഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതു വല വലഹും യുൻസ യുൻസ, സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാ ബി ഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഖുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വഇദിബ്തല, ബാഇന് സുക്കൂന്, ദാലിന് കസ്ർ, വഇദി ദാലിന് കസ്ർ, പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വഇദിബ്തല വഇദിബ്തല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വഇദിബ്തല ഇബ്രാഹീമ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബി ഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ,
മീമിന് ശദ്ദ് മണിക്കണം, നൂനിന് ശദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫഅതമ്മഹു ഇങ്ങനെയാണ്, മണിച്ചുകൊണ്ട് നിർത്തണം, എന്നാൽ ഫഅതമ്മഹു ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫഅതമ്മഹു قال اني جاعلك للناس للناس نون مشدد غنه نون شدند മണിക്കണം اماما രണ്ട് ഹർക്കത്തിന്റെ ഖദർ നിർത്താം اماما قال ومن ذريتي ساكنا نون ശേഷം ذال اخفا بغنه അവ്യക്തമാക്കി മണിക്കണം ومن ذريتي ഇനി ذريتي راء شدند എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി, ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ, ളാലിമീൻ അല്ല, വ അഹ്ദി ളാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا، السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 39 മുതൽ 48 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ, ജസാക്കല്ലാ ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ കഹ്ഫിലെ 39 മുതൽ 48 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-08-40-840. www.peace
2: ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

قال اجعلني على خزائن الأرض إني حفيظ عليم.

فإن لم تأتوني به فلا كيل لكم عندي ولا تقربون.

اجعلوا بضاعتهم في رحالهم لعلهم يعرفونها

ഹാഫിളും.

لصادقون قال بل سولت لكم أنفسكم أمرا فصبر جميل

وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. بسم الله الرحمن الرحيم.

മസ്തവ അലൽ അർശ് വസഖറ الشംസ വൽ ഖമറ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മ യുദബ്ബിറുൽ അംറ.

ويقول الذين كفروا لولا أنزل عليه آية من ربه

ومن هو مستخف بالليل وسارب بالنهار.

والذين يصلون ما أمر الله به أن يوصل ويخ

صبرتم فنعم عقبى الدار والذين ينقضون عهد الله من

فكيف كان عقاب أفمن هو قائم على كل نفس بما كسبت

لنتوفينك فإنما عليك البلاغ وعلينا الحساب أولم يرى

وهو العزيز الحكيم ولقد أرسلنا موسى بآياتنا أن أخرج قومك

ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ആയത്തുകളെ സൂറത്തുകളെ മനഃപ്പാഠമാക്കാനുള്ള അവസരമാണ് ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു അധ്യാപകനിൽ നിന്നാകുമ്പോൾ തീർച്ചയായും അത് പഠിക്കാനും ആവേശവും അതോടൊപ്പം അത് എളുപ്പവുമുള്ളതായിത്തീരുന്നു. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുന്നത്. അധ്യാപകൻ പാരായണം ചെയ്യുന്നതോടൊപ്പം നമുക്കും ഒപ്പം പാരായണം ചെയ്ത് പഠിക്കാം. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 63-ാമത്തെ വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഔദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യസ്അലുകന്നാസു അനിസ്സാഅ

യൗമതുഖല്ലബു വുജൂഹുഹും യൗമതുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യൗമതുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യഖൂലൂന യാ ലൈതനാ അത്വഅന അല്ലാഹ

0: يوم تقلب وجوههم في النار يقولون يا ليتنا يا ليتنا أطعنا الله وأطعنا الرسولا. الله നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: മാഷാഅല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൻ്റെ 66-ാമത്തെ വചനമാണ് ഇപ്പോൾ നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
5: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ തെൻസിലിലേക്കാണ് പ്രവേശിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.